മലമുകളിലേക്ക് കയറുന്ന വഴിയരിയിൽ കിടന്ന വമ്പൻ പാറക്കല്ലുകൾ കണ്ട് എല്ലാവരും പിന്തിരിഞ്ഞോടിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഭയന്ന് മാറിയിരുന്നില്ല. അവൻ ഓരോ ദിവസവും ആ കല്ലുകൾ കൊത്തി ചെറിയ പടവുകളാക്കി മാറ്റി. ആഴ്ചകൾക്കുള്ളിൽ കഠിനമായിരുന്ന ആ കയറ്റം എല്ലാവർക്കും എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയുന്ന ഒരു സുരക്ഷിത വഴിയായി മാറി. ജീവിതത്തിലെ തടസ്സങ്ങളെ കണ്ട് പിന്മാറാതെ അവയെ സ്വയം വളരാനും വിജയത്തിലേക്ക് എത്തിക്കാനുമുള്ള ചവിട്ട് പടികളാക്കി മാറ്റുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 28 കൊല്ലവർഷം 1202 ചിങ്ങം 12 വെള്ളിയാഴ്ച. ഇന്ന് മലയാളികൾക്ക് ചതയം. ഓണാഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ദിവസമാണ് നാലാം ഓണം എന്നറിയപ്പെടുന്ന ചതയനാൾ. 10 ദിവസം നീണ്ടുനിന്ന വലിയ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും ശേഷം അടുത്ത വർഷത്തെ ഓണത്തിനായുള്ള കാത്തിരിപ്പ് മലയാളികൾ ആരംഭിക്കുന്നത് ഈ ദിവസത്തോടെയാണ്. അവസാനവട്ട ഓണസദ്യകളും കായിക മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും പൂർത്തിയാക്കി ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മധുരമുള്ള ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് ഓണാഘോഷങ്ങൾക്ക് മംഗളകരമായി വിട നൽകുന്ന ദിവസമാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ കിടിലും പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ എല്ലാ ആസ്ട്രേഫം 90 എല്ലാ ലിസണേഴ്സിനും എൻ്റെയും ആസ്ട്രേഫം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ചതയം ദിനാശംസകളോടുകൂടി തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
6: മാറാനായിട്ട്
4: വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
1: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യാലിറ്റി പറ്റി പറയാനാണെങ്കിൽ, യെസ്, ഇന്ന് ഓഗസ്റ്റ് 28 നാഷണൽ തോട്ട്ഫുൾ ഡേ ആണ്, അഥവാ മറ്റുള്ളവരെ സ്നേഹത്തോടെ പരിഗണിക്കേണ്ട ഒരു ഡേ ആണ്. വിഷുവിന് നമ്മൾ കൈനീട്ടം നൽകി സന്തോഷം പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ചുറ്റുമുള്ളവർക്കും ഒരു പുഞ്ചിരിയോ ചെറിയൊരു സഹായമോ നൽകി നമുക്ക് ഈ ഒരു ഡേ ബ്യൂട്ടിഫുൾ ആക്കാം അല്ലേ. നമ്മുടെ തിരക്കുകൾക്കിടയിലും മറ്റൊരാൾക്ക് വേണ്ടി ഒരു നിമിഷം മാറ്റിവെക്കാൻ ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ചെറിയൊരു നല്ല വാക്ക് മാത്രം മതി മറ്റൊരാളുടെ ഇന്നത്തെ ഒരു ഡേ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ തന്നെ. അപ്പോൾ മറ്റൊരാളുടെ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രകാശമാക്കാൻ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നല്ലകൾ, ചിന്തകൾ നിറഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
1: दो जहाज पे हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 टन रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैम्प, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 टन की सप्लाई, जिसमें कि 28.5 टन रिलीफ आइटम्स और 8 टन दवाइयां और 1 टन खाने पीने की सामग्री. जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
0: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 911123081718 എന്ന നമ്പറിലും 99682919888 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9, ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
2: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടുമെന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26 ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 വർദ്ധിച്ച് 1.8 ലക്ഷം രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി ഏകദേശം 39,000 രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ ജി ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആന്റ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൌണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5,356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരുജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:00 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6:30 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
0: 86-ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി PC വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയാവും. ഓണാഘോഷത്തോടനുബന്ധിച്ചു തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്കോട്ട്സ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമിഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബാലസ് ഫർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1,500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
14: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
15: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
16: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
17: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
18: ഓക്സിജനിലേക്ക്.
17: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫ്.90 ലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, Nadinuppum, Natarkuppum. Studio clock lippol samayam krithim 7 mani kailinju 44 minute ayiriki aana. Appal ellavarum onam okke nalla kittilam aayittu celebrate cheyidittundayirikkum. Appal endaalum ini thirige joli sthalangalilekkum mattum pokkanulla thirakkilokke aayirikkum alle. Engil yathrakarkku oru happy news undu. Karanam onam kailinjittulla ee oru madakka yathrakkayi naale rendu special train ാണ് റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2:40 കോട്ടയം പാലക്കാട് വഴി ഷാലിമാറിലേക്കാണ് ഇതിൽ ആദ്യത്തെ ട്രെയിൻ പുറപ്പെടുന്നത്. രണ്ടാമത്തെ ട്രെയിൻ മംഗളൂരുവിൽ നിന്ന് രാത്രി 11:15 കോഴിക്കോട് പാലക്കാട് വഴി ബംഗളൂരുവിലേക്കാണ് പോകുന്നത്. ഈ സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ആവശ്യമുള്ളവർ ഒട്ടും വൈകാതെ തന്നെ വേഗം ബുക്ക് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു യാത്ര ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90.9. ൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് ഉപരിപഠനത്തിനായിട്ട് പുറത്തൊക്കെ രാജ്യങ്ങളിൽ പോകാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. യു കെയിൽ പോയി യാതൊരുവിധ ട്യൂഷൻ ഫീസും ഇല്ലാതെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഷെവനിംഗ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. യു കെ ഗവൺമെന്റ് നൽകുന്ന, പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്ന ഈ മികച്ച സ്കോളർഷിപ്പ് വഴി അവിടുത്തെ സർവകലാശാലകളിൽ 1 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ സാധിക്കും. ബിരുദവും ഒപ്പം മികച്ച നേതൃത്വ ഗുണവും ആവശ്യമായിട്ടുള്ള പ്രവൃത്തി പരിചയവും ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 2027-28 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 2026 ഒക്ടോബർ 6 വരെയാണ് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുക. അതിനാൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഉറപ്പായിട്ടും ഈ ഒരു അവസരം ഒട്ടും വൈകാതെ പ്രയോജനപ്പെടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ. അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
13: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
14: വിശാൽ ഓപ്റ്റിക്കൽ, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
15: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
16: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
17: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
18: ശില്പ ഗോൾഡ്, പ്യർ ഗോൾഡ്.
19: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
20: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
21: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
11: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
12: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
10: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
12: YS ഉള്ളപ്പോൾ വൈ വറി.
13: ഓക്സിജനിൽ 5 ദിന ഓണം മഹാ വിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാ വിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
14: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
15: എന്ത് പറ്റി?
14: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
16: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
17: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
16: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
17: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
16: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
17: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
0: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
16: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
18: മോർണിംഗ് മോജോ.
19: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 19 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ആൻഡ് നമ്മൾ കേൾക്കാൻ പോകുന്നത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. യെസ്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു മികച്ച സ്കോളർഷിപ്പാണ് NMMS, അഥവാ നാഷണൽ മിൻസ്കം മെറിറ്റ് സ്കോളർഷിപ്പ്. മുൻപ് ഈ പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായിട്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വർഷത്തിൽ 12,000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പഠന സഹായമായിട്ട് ലഭിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 31, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 31 ഇതിനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. സോ അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉറപ്പായിട്ടും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291909.

പൂജ്യം 4 7 4 2 9 1 9 0 9 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
3: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
2: അതിന് ഓക്സിജൻ എന്താ?
3: ഓണത്തിന് യഥാർത്ഥത്തിൽ കൃത്യമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
9: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: നന്ദലൻ ജി മാർട്ട് ലക്ക
10: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
13: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനേനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
7: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
10: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മഗ ഓഫറുകളുടെ പെരുമഴ.
11: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
12: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
13: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
14: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
15: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളിലൊക്കെ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0414 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0 0. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണിനും മനസ്സിനും കുളിർമയേകി സൗരഭ്യം പകർന്നു വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ പോലെ ജീവിതത്തിൽ നന്മയുടെ സൗരഭ്യം പരത്തുവാൻ കഴിയട്ടെ. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വരികളാണല്ലേ. അപ്പോഴെന്തായാലും ചേട്ടനും ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യു ആർ സ്ട്രോങ് വെൻ യു നോ യുവർ വീക്ക്നെസ്. യു ആർ ബ്യൂട്ടിഫുൾ വെൻ യു അപ്രീഷിയേറ്റ് യുവർ ഫ്ലോസ്. യു ആർ വൈസ് വെൻ യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടോട് കൂടിയിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജ് ആണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി സ്ട്രോങ് ആവുകയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണിക്കുന്ന ഓരോ മിസ്റ്റേക്സിലൂടെ മാത്രമേ നമുക്ക് പുതിയ പാഠങ്ങളെല്ലാം ലേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ലൈഫിൽ പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുവാൻ സാധിക്കട്ടെ. ഞാൻ മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് പോകുവാൻ സാധിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജ് അയച്ച് മനോ ചേട്ടനും ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന. സുൽത്താനയ്ക്കും അനാമികയ്ക്കും അനിഷയ്ക്കും FM-ലുള്ള എല്ലാവർക്കും ആശ്രയ സംഗീതത്തിലുള്ള എല്ലാവർക്കും അനീഷേട്ടനും എല്ലാവർക്കും ചതയം ദിനാശംസകൾ എന്ന് പറഞ്ഞാണ് ദീപ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദീപ് ചേട്ടനും എല്ലാവർക്കും നല്ലൊരു ചതയം ദിനാശംസകൾ അറിയിക്കുകയാണ്. സോ നിങ്ങൾക്കും വിളിക്കാം, ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാനായിട്ട്. സോ അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായിട്ടും
6: ഓക്സിജനിലേക്ക്.
5: ഓക്സിജനിൽ എന്താ?
7: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട്.
8: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
10: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
11: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
12: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
13: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിഷിംഗ് സെഗ്മെന്റിൽ ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: ഞാൻ സോഫിയ, കൊല്ലം.
1: കൊല്ലത്ത് നിന്ന് സോഫി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഞങ്ങള് കൊട്ടാരക്കര ESL സ്റ്റാഫുകൾ എല്ലാരും കൂടെ ഓണാഘോഷം പറയാൻ വിളിച്ചതാണ്.
1: ആണല്ലേ, അപ്പൊ എല്ലാരും അടുത്തുണ്ടോ?
2: എല്ലാരും അടുത്തുണ്ട്, എല്ലാരും കേൾക്കുന്നുണ്ട്.
1: എല്ലാരും കേൾക്കുന്നുണ്ട്.
2: അപ്പം ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാം.
1: ഓക്കെ, പറഞ്ഞു.
2: വന്ന ഡോക്ടർ സ്റ്റെഫി ഡോക്ടറിന് എന്റെ ഹാപ്പി ഓണം.
1: ഓക്കെ.
2: സിൽവി സിസ്റ്റർ, വിനീത സിസ്റ്റർ, രമ ചേച്ചി, ദഹന ചേച്ചി, ആശ, ഇവർക്കെല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം ആശംസിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സോഫി ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു ഓണാശംസകൾ വിഷയമാണെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി വിളിച്ചത്. അപ്പോൾ ചേച്ചിയുടെ വർക്ക് ചെയ്യുന്ന, സോഫി ചേച്ചിയുടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്റെയും മാസ്റ്റർ എഫ് എം 90 ഹൃദയം നിറഞ്ഞ ചതയദിന ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ആൻഡ് ഒരുപാട് മെസ്സേജസ് ഇപ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ കാത്തു. ആസ്ട്രിയ എഫ് എം 90 എല്ലാ ലിസണേഴ്സിനും ആസ്ട്രിയ എഫ് എം 90 എല്ലാവർക്കും എന്റെ ചതയദിന ആശംസകൾ എന്ന് പറഞ്ഞാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിനും കാത്തുവിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെയും ആസ്ട്രിയ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ചതയദിന ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എഫ് എമ്മിലുള്ള എല്ലാവർക്കും ഒരു അടിപൊളി ചതയദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനീഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെയും ആസ്ട്രിയ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ചതയദിന ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം. ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് 4 മിനിറ്റ് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദായി ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടേ ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണ്. ഹായ് ആശ്രിയ, ഹായ് സുൽത്താന, ചതയം ദിനാശംസകൾ എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം അധർമ്മത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ജയിക്കുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ എവിടെയാണോ ശരി അവിടെ തന്നെ നിന്ന് തോൽക്കുന്നതാണല്ലേ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ് ചേച്ചി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ എൻ്റെ ഹൃദയം നിറഞ്ഞ് ചതയം ദിനാശംസകൾ അറിയിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? ചതയ ദിനാശംസകൾ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ മകൻ ഭരത് മുകേഷിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരണേ തങ്കമണി എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ മകൻ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഭരത് ചേട്ടന് ആസ്ട്രേ എഫ് എം 90 എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ അറിയിക്കാൻ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻ്റ് ആയി ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇതേ സമയത്ത് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വിഷസ് പറഞ്ഞ് വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
9: ഓക്സിജനിലേക്ക്.
6: ഓക്സിജനിൽ എന്താ?
10: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
11: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
11: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല, 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
6: ഓക്സിജനിൽ എന്താ?
7: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതും അല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
13: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
14: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
15: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
16: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
17: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
18: Morning Mojo.
19: Yes, we are back on Morning Mojo with me, RG Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 20 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവൾ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് വനിതാ ഏഷ്യ കപ്പ് 2020 ടൂർണമെന്റിന് ഇന്ന് ദുബായിൽ തുടക്കമാവുകയാണ്. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ തായ്ലാന്റ് ഹോങ്കോങ്ങിനെ നേരിടും. ഹമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീം തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഞായറാഴ്ച തായ്ലൻഡിനെയാണ് നേരിടുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം 5 സെപ്റ്റംബർ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊപ്പം കേരളത്തിന് അഭിമാനമായിട്ട് ഇന്ത്യ എ വനിതാ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം മിന്നുമണി ഇടം നേടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 സെപ്റ്റംബർ ആരംഭിക്കുന്ന ഏകദിന T20 ടീമുകളിലാണ് ഈ വയനാട്ടുകാരി ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളാകുന്ന മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തവണത്തെ ഈ വുമൻസ് ഏഷ്യ കപ്പ് 2020 ടൂർണമെന്റിൽ നമ്മളിൽ നിന്നും ഒരാൾ അവിടെ പങ്കാളികളാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
9: ഓക്സിജനിലേക്ക്.
8: ഓക്സിജനിൽ എന്താ?
10: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
11: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്തോയൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി August 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 rupee സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7th ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം.
3: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
9: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
12: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
13: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
14: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
13: ഒരുമിച്ച് കിട്ടാനോ?
15: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
13: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
15: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
16: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
17: Morning Mojo.
18: Yes, we are back on Morning Mojo with me, RJ Sultana. അപ്പോഴെന്തായാലും സ്വർണമൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് എത്തിയിട്ടുണ്ട്. യെസ്, ഇന്നത്തെ സ്വർണ്ണവിലയുടെ അപ്ഡേറ്റിലോട്ട് പോകാനാണെങ്കിൽ സ്വർണ്ണവിലയിൽ ഇന്ന് ഒറ്റയടിക്ക് പവന് 2280 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 1,17,800 രൂപയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രാമിന് 285 രൂപയാണ് കുറവായിരിക്കുന്നത്. അതിനാൽ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് 14,725 രൂപ നൽകിയാൽ മാത്രം മതിയാകും. സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർ ലാഭമെടുക്കാൻ തുടങ്ങിയതാണ് പെട്ടെന്നുള്ള ഈ വിലക്കുറവിന് പ്രധാന റീസണമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഇപ്പോൾ ഉടനെ വിവാഹ വാർഷികമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ സ്വർണമെടുക്കാൻ പറ്റിയ ഒരു ടൈമാണ്. സോ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
3: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
6: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
5: അതിന് ഓക്സിജൻ അല്ലല്ലോ
7: ഓണത്തിന്. യഥാർത്ഥത്തിൽ ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപന. ഓഗസ്റ്റ് 29 ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെഞ്ചൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: എനിക്ക് പറയാനുള്ളത്,
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: കൂടാതെ കേരളത്തിൽ ഉടനീളം
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
4: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 53 ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ, അതായത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ മാവേലി തമ്പുരാൻ യാത്ര പറഞ്ഞിറങ്ങിയാലും നമ്മുടെ മനസ്സിലെ ഓണാഘോഷം അത്ര വേഗമൊന്നും തീരത്തില്ല അല്ലേ. തിരുവോണത്തിൻ്റെ മധുരം ഇനിയും മായി മുൻപേ ആ പഴയകാല സ്മരണകളെ ചേർത്ത് പിടിക്കാൻ ഇതാ വീണ്ടും ഒരു ചതയ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആസ്ട്രിയ എഫ് എം 90 എല്ലാ ലിസണേഴ്സിനും എൻ്റെയും ആസ്ട്രിയ എഫ് എം 90 പേരിൽ നല്ലൊരു ചതയ ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: Hey, hello, good morning. The Honor Special Chat Show with me, RJ Srishant. Unashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ ജോയിൻ ചെയ്യുന്ന ആളെ പറ്റി പറയുകയാണെങ്കിൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ്. അതിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്ന മാത്രം തന്നെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു കുളിർമഴയായിട്ട് അത് പെയ്തിറങ്ങല്ലേ. പ്രണയവും വിരഹവും വളരെ തനതായ ശൈലിയിൽ അത്രമേൽ ആഴത്തിൽ നമ്മളിലേക്ക് എത്തിച്ച അതുല്യമായ ഒരു ശബ്ദമുണ്ട് ഈ സംഗീത ലോകത്ത്. ആ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരു മഴ നനഞ്ഞ പോലെ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയ ഏതോ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ അറിയാതെ നടത്തിക്കൊണ്ടുപോകും. ആൻഡ് ഗസലുകളുടെ നേരത്തെ വിഷാദവും നാടൻ പാട്ടുകളുടെ അടങ്ങാത്ത എനർജിയും ക്ലാസിക്കൽ മെലഡികളുടെ ആത്മാവും ഒരുപോലെ വഴങ്ങുന്ന വളരെ ബ്ലെസ്ഡ് ആയ ഒരു ഗായികയാണ് ഇന്നതിനോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടോ. ഓരോ പാട്ടിലും തന്റേതായ ഒരു സിഗ്നേച്ചർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളികളുടെ പ്ലേലിസ്റ്റുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ചേച്ചി വെൽക്കം ചെയ്യാണ്. ചേച്ചി, ഹാർട്ട്ലി വെൽക്കം.
1: താങ്ക് യു ശ്രീശാന്ത്, താങ്ക് യു.
0: അപ്പൊ ആദ്യം തന്നെ ഒരുപാട് സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ ഓണത്തിനൊരു വലിയ തിരക്കിലും സന്തോഷത്തിലാണല്ലോ ഇപ്പോ നമ്മളൊക്കെ അല്ലേ. അപ്പൊ ചേച്ചിയുടെ വീട്ടിലെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആൻഡ് സദ്യയും പൂക്കളും കുടുംബത്തോടൊപ്പം ഉള്ള ഒത്തുകൂടലൊക്കെ ആയിട്ട് ഈ ഓണം എങ്ങനെ അടിച്ചു പൊളിക്കുന്നു? ആക്ച്വലി റെക്കോർഡിംഗ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അപ്പം ഇതൊക്കെ മാറ്റിവെച്ച് ഫാമിലിയോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണോ ഇത്?
1: അതെ, ആഘോഷങ്ങള് വീട്ടിലാണ്, ഫാമിലിയുടെ കൂടെ പരമാവധി എല്ലാ കൊല്ലം അങ്ങനെ അവൻ ശ്രമിക്കാറുണ്ട്. തവണ ഭാഗ്യവശാലും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: ഓക്കേ, ശരി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇരുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
7: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
9: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
10: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
11: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
12: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
8: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
9: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
11: ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
10: അതിന് ഓക്സിജൻ എന്താ?
12: ഓണത്തിന് യഥാർത്ഥത്തിൽ ക്രൂമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന.
10: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
13: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
14: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
15: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
16: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
17: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
18: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
19: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ദി ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ RJ ശ്രീശാന്ത്. ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഏതായാലും ഈ ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി പാട്ടുകളിലൂടെ മലയാളികളുടെ മനസ്സ് നിറച്ച ഗായിക സിത്താര കൃഷ്ണകുമാറാണ്. അപ്പൊ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തുമല്ലോ അല്ലേ. സോ ചേച്ചിയുടെ ലൈഫിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് മായാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണം ഓർമ്മ ഒന്ന് പറയാമോ?
20: മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഓണ മെമ്മറി അങ്ങനെയില്ല. പക്ഷെ ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലത്തുള്ള അച്ഛമ്മയുടെ അച്ഛന്റെയും കൂടെയുള്ള ആ ഓണം തന്നെയാണ്.
19: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതായാലും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനൊപ്പം ഉള്ള ഒരു ഓണം മെമ്മറി എന്ന് പറയുമ്പോൾ അത് ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയ നമുക്ക് മെമ്മറബിൾ ആയ ഒരു ഓർമ്മയായിരിക്കും. ഫോം എനിക്കും അതൊരു വലിയ ഓർമ്മയാണ്. പണ്ടത്തെ നമ്മൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ വീട്ടിലൊക്കെ പോയി നിന്ന് ആ ഓണത്തിന്റെ വൈബ് ഇങ്ങനെ അറിയുന്ന ഒരു സമയമുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയ ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഏറ്റവും മികച്ചുറവിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
7: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാര.

0: Yes, once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും ഈ ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പാട്ടുകളിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ആ സ്വരമാധുര്യം കൊണ്ടും സ്നേഹം നിറഞ്ഞ ചിരി കൊണ്ടും എപ്പോഴും മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാറാണ്. അപ്പൊ സിനിമയിലെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ സജീവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ പ്രോജക്ട് മലബാറിക്കസ് എന്ന ബാൻഡിലൂടെ നമ്മളെ ഒരുപാട് വിസ്മയിപ്പിക്കുന്നുണ്ട് സിത്താര ചേച്ചി അല്ലേ. അപ്പൊ ഇത് രണ്ടു തരം എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഒരു പാട്ടുകാരി എന്ന നിലയിൽ സിത്താരയിലെ കലാകാരിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡവും സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്യുന്നത് ഈ സിനിമാ സംഗീതത്തിലാണോ അതോ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണോ?
1: ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടം എന്നുള്ളത് പോലെയാണ് പ്രോജക്ട് മലബാറിക്കസ് എന്നുള്ള ഇതിൽ കോൺസെപ്റ്റ് ആദ്യമേ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. അത് പിന്നീട് ഒരു ബാൻഡായിട്ട് ഫോമായി. ഇപ്പം യാത്രകളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. മ്യൂസിക്കലായിട്ടുള്ള ആലോചനകളും ഒക്കെ പാട്ടുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഒക്കെ ഈ ഒരു 8 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഈ യാത്ര. അപ്പൊ അതിലൊരു വലിയ സന്തോഷവും ഇപ്പറഞ്ഞ മറ്റൊരു സംതൃപ്തിയും ഒക്കെ ഉണ്ട്. അത് എന്ത് ചെറിയ ആലോചനയാണെങ്കിലും അത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ആലോചനകൾക്ക് ഒരു സ്ഥലവും കൂടി ഞങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള സന്തോഷമുണ്ട്. സിനിമയിലെ പാട്ടുകളോട് അതിന്റെ അവസരങ്ങളോടൊക്കെ വലിയ നന്ദിയും അതിൽ ഓരോന്നിനോടും കടപ്പാടൊക്കെ ഉണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള ഒരു വളരെ സ്വതന്ത്രമായിട്ടുള്ള സ്പേസ് കൂടി നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു കുറച്ചുകൂടി സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ അതിനെ സഹായിക്കാറുണ്ട്.
0: തീർച്ചയാണ്, തീർച്ചയാണ്. അപ്പൊ എന്തായാലും ഈ സിനിമാ സംഗീതത്തിനൊപ്പം തന്നെ നമുക്കിപ്പോ ഒരു നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫ്രീഡത്തിനനുസരിച്ച് പറഞ്ഞു തന്നെ സമാധാനത്തിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആയിരിക്കും ഈ ഒരു ഇത്തരത്തിലുള്ള ബാൻഡ്സ് എന്ന് പറയുന്നത് അല്ലേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട് ലക്ക
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീല നിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെയും തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെയും നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോടും പാട്ടോടും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേച്ചി, രാവിലെ തന്നെ
5: എങ്ങോട്ടായിട്ടു
6: ചെങ്കമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: Yes, once again we are back on the Ona Special Chat Show with me, RJ Srishant. Ona Shreya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ഈ ഓണ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി പാട്ടുകളിലൂടെ മലയാളികളുടെ മനസ്സ് നിറച്ച ഗായിക സിതാര കൃഷ്ണമാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഇന്ത്യ മുഴുവൻ തരംഗമായ ഒരു വലിയ സിനിമയാണല്ലോ. അതിനൊപ്പം തന്നെ ഉയർന്നു കേട്ടാലും അത്രത്തോളം പോപ്പുലറായ പാട്ടാണ് പുഷ്പ 2-ലെ ഫീലിംഗ്സ് എന്ന പാട്ട്. അപ്പൊ അത്രയും വലിയൊരു പാൻ ഇന്ത്യൻ പ്രൊജക്ടിന്റെ ഭാഗമാവുക, അതിൽ പാട്ട് പാടുക എന്നത് ഏതൊരു ഗായികയെയും സംബന്ധിച്ച് വലിയൊരു കാര്യമാണല്ലോ. സോ സിതാരയുടെ കരിയോഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു, ആൻഡ് ആ വലിയ ക്യാൻവാസിലേക്കുള്ള എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു?
1: പുഷ്പയുടെ ഭാഗമായതിൽ സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷം. കാരണം എന്താ വെച്ചാല് അതൊരു വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരുപാട്, അത് എല്ലാ ഭാഷയിലും ഒരേ ഗൗരവത്തോടെയാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പാട്ടുകളാണെങ്കിലും ശ്രീദേവി ശ്രീപ്രസാദ് അവർ, അദ്ദേഹം നേരിട്ടാണ് പാട്ടുകളെല്ലാം, പുഷ്പ വണ്ണലിയാണെങ്കിലും ജൂലിയാണെങ്കിലും പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങളെ വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. പിന്നെ എല്ലാ പാട്ടിനും എല്ലാ അവസരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. അപ്പം സ്പെഷ്യലാണ് പാട്ടുകൾ, ഒരുപാട് പേര് കേൾക്കുന്നു, അത് പിന്നീട് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റണമെന്നൊക്കെ ഉള്ളത്
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മുഴുവൻ അത് കേട്ട് തരംഗമായ ഒരു പാട്ടാണ് ഫീലിംഗ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിന് മലയാളം വേർഷൻ ഒരുപാട് വൈറലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ മലയാളം വേർഷനാണ് കുറച്ചും കൂടെ ഫാൻസ് കൂടുതൽ എന്ന് തോന്നുന്നു. കാരണം തെലുങ്ക് ഓഡിയൻസ് ഒക്കെ ഒരുപാട് വരുമെന്ന് പറയുന്നു. ഞങ്ങൾ തെലുങ്കാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിന്റെ മലയാളം വേർഷൻ കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത്രത്തോളം തരംഗമായ ഒരു പാട്ടാണ് പുഷ്പ 2-ലെ ഫീലിംഗ്സ് എന്ന പാട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ സിതാര ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിങ് ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പടം കണ്ടു. ഇന്റർനാഷണൽ ലെവൽ.
1: ആ, എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മുതൽ RJ സുൽത്താനയോടൊപ്പം.
9: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
8: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: Yes, once again, we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Natarkuppum. Yes, so in this Honor Special Chat Show, I'm going to join you in the particles. I'm going to talk to you about the snake and the snake. അപ്പോൾ ചേച്ചി, പാട്ട് കേൾക്കുന്ന രീതി മുതൽ പാട്ടുകൾ ഉണ്ടാക്കുന്ന രീതി വരെ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ പഴയ കാലത്തെ സിനിമയിൽ ഒരു അവസരം കിട്ടുക എന്നത് വലിയൊരു കടമ്പയായിരുന്നല്ലേ. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയും യൂട്യൂബ് ഷോർട്സുകളും ഒക്കെ കാരണം പുതിയ ആളുകൾക്ക് പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്നുണ്ട് സിംഗേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മാറ്റത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ പുതിയ അവസരങ്ങളെ ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: പഴയ കാലത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ പാടി തുടങ്ങിയത് മുതലുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ട്, പാട്ടുകളുടെ രീതികളിൽ മാറ്റങ്ങളുണ്ട്, ഇതിന്റെ ഒരു കമേഴ്ഷ്യൽ സൈഡും പ്രൊഫഷണൽ സൈഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ഏതൊരു മേഖലയാണെങ്കിലും അതൊക്കെ കാലാകാലങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പൊ നമ്മള് വളരെ സീനിയർ ആയിട്ടുള്ള ഗായകരോട് അല്ലെങ്കിൽ ഇപ്പൊ ചിത്ര ചേച്ചിയെ പോലുള്ള ലെജൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൗതുകത്തോടെ ചോദിക്കുക, ആ കാലത്ത് എങ്ങനെയായിരുന്നു? കാരണം അവർ എത്രയോ ഡെക്കേഡ്സ് ഉള്ള പരിചയമുള്ള ആളുകളാണ്, പല തരത്തിലുള്ള ആൾക്കാരെ കണ്ട് പരിചയമുള്ള ആളുകൾ. അപ്പൊ ഞങ്ങൾ വളരെ കൗതുകത്തോടെ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ ചെറിയൊരു അനുഭവമല്ലേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഈ ഒരു ഇപ്പം ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടുന്ന 2007 അതുമുതൽ ഈ ഒരു സമയം വരെ ഉള്ളതിലൊരു ആ ഒരു സ്പാനില് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് പുതിയ ഗായകരുണ്ടാവുന്നു, അവര് പാട്ടിന് സിനിമ എന്നുള്ളൊരു ഒരു ഇൻഡസ്ട്രിയുടെ പുറത്തേക്ക് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പാട്ടുകളെ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നു, അത് കൂടുതൽ ആളുകൾ കേൾക്കുന്നു. അതൊക്കെ വളരെ പോസിറ്റീവ് ആയ മാറ്റമായിട്ടാണ് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ ഇന്ന് ഒരുപാട് ഒരുപാട് പുതിയ സിംഗേഴ്സ് നമ്മളെ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് സിംഗേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കീഴിൽ പാടിയിട്ടുമുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഇന്നത്തെ കാലത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ പുതിയ അവസരങ്ങളെയാണ് കാണിക്കുന്നത് അല്ലേ.
1: അതെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
5: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
4: അതിന് ഓക്സിജൻ അല്ല.
6: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സ് ആൻഡ് ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സ് ആൻഡ് ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സ് ആൻഡ് ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
8: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
9: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
10: മാറാനായിട്ട്.
11: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീല നിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM.

0: കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോടും പാട്ടോടും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
2: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ബോബു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: Once again, we are back on the Ona Special Chat Show with me, RJ Srishant. Ona Shreya FM 90, Nadinuppum, Nattarkuppum. Avayadalum, ee Ona Special Chat Show ilu, inna nadappum join cheythirikkunnathu, Malayalikku markkanavatha ottanavadi paattukalude, Malayalikkalude manassu nirachcha gayika, സിത്താര കൃഷ്ണകുമാറാണ്. അപ്പൊ ചേച്ചി, അടുത്ത കാലത്തായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കാണുന്ന ഒന്നാണ് ചിത്ര ചേച്ചിയുമായിട്ടുള്ള സിത്താര ചേച്ചിയുടെ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ. ഒരുപാട് രസകരമായ റീൽസും ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഒരു വലിയ ഗായിക എന്നതിലുപരി സിത്താരയും ചിത്ര ചേച്ചിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെ പറ്റി ഒന്ന് പറയാമോ? ചേച്ചിയുമൊത്തുള്ള സമയം എത്രത്തോളം ശരിക്കും സന്തോഷം തരുന്നതാണ്?
9: ചിത്ര ചേച്ചിയായിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ് ചേച്ചിയുടെ കൂടെ ഉള്ളത്. കാരണം ഇപ്പൊ സ്റ്റാർ സിംഗറിലാണെങ്കിലും എല്ലാവർക്കും, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അവിടുത്തെ ടെക്നീഷ്യൻസ് ആവട്ടെ, കണ്ടസ്റ്റന്റ്സ് ആവട്ടെ, വിളിച്ചേട്ടനും ഞാനും ആവട്ടെ, അവിടുത്തെ പ്രൊഡ്യൂസർ, ഡയറക്ടർ മുതൽ എല്ലാവരും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ആണ് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാഷ്വൽ ആയിട്ട് ചേച്ചിയുടെ, ചേച്ചിയെ സന്തോഷിപ്പിച്ചിട്ട്, ചേച്ചിയുടെ വർത്തമാനം കേട്ട്, വിശേഷങ്ങൾ കേട്ട്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കേട്ട്, അപ്പം അതാണ് പറഞ്ഞത്. അത് സത്യത്തില് നമ്മള് എല്ലാവരും ഇങ്ങനെ ഏറ്റവും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമയമാണത്.
8: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് നമ്മുടെ കേരളത്തിലെ വാനമ്പാടിയുടെ കൂടെ ഒരു സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഗായികക്കപ്പുറം ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ ഒരു സൗഭാഗ്യമാണല്ലേ. ഓക്കെ, അപ്പൊ എന്നാലും നമ്മളങ്ങനെ ഇന്ന് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ സിത്താര ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിങ് ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മഗ ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
7: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
9: ഓക്സിജനിൽ എന്താ?
10: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ചേച്ചി, രാവിലെ തന്നെ
7: എങ്ങോട്ടായി
8: ഓട്ടം?
6: ഓക്സിജനിലേക്ക്.
8: ഓക്സിജനിൽ എന്താ? ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായി ഓക്സിജനിൽ 5 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: Yes, once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും ഈ ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പാട്ടുകളിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ആ സ്വരമാധുര്യം കൊണ്ടും സ്നേഹം നിറഞ്ഞ ചിരി കൊണ്ടും എപ്പോഴും മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാറാണ്. അപ്പോൾ റിലീസായ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളൊക്കെ ലൂപ്പിലിട്ട് കേൾക്കുന്ന ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണല്ലോ സിത്താര ചേച്ചിയും സിത് ശ്രീരാമൻ ചേർന്ന് പാടിയ മിന്നൽ വള. അപ്പോൾ സിത് ശ്രീരാമനെ പോലെ ഭയങ്കര ഗിഫ്റ്റഡ് ആയ ഒരു ഗായകനൊപ്പം പാടിയപ്പോഴുള്ള ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൻഡ് ഈ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ആളുകൾ ഇത്രത്തോളം ഏറ്റെടുക്കുമെന്ന്, ഇത്രയും വലിയൊരു ഹിറ്റായിട്ട് മാറുമെന്ന് ചേച്ചി എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ?
1: മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ടിന്റെ പാട്ടാവുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ അടുത്ത് കമ്പോസറായിട്ടുള്ള ജേക്ക് സേട്ടൻ ഇങ്ങനെ ഒരു പാട്ടുണ്ട് സിത്താര പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യത്തിൽ ഒരു യാത്രയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു അര ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ പോയി പാടും. അപ്പൊ പാടുന്ന സമയത്തൊന്നും എനിക്കൊരു ധാരണയില്ല ഇത് ഇത്രയും വലിയ ഹിറ്റാവാൻ പോകുന്നൊരു പാട്ടാണ്. നല്ലൊരു പാട്ടാണെന്ന് തോന്നി, വലിയ സന്തോഷം തോന്നി പാടാൻ സാധിച്ചതില്. പാടി അതിന്റെ പിറ്റേ ദിവസം തന്നെ പാട്ട് റിലീസായിരുന്നു ആക്ച്വലി. അപ്പൊ അത് റിലീസായതിനു ശേഷം അതിനൊരു അത്ഭുതകരമായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ വന്നപ്പം സത്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ ഇത്തരത്തിലുള്ള ഈ ഹിറ്റാവുക അല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ, അതൊരു ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു നല്ല ക്രാഫ്റ്റിന്റെ ഭാഗം, അതും കഴുതപ്പുറം തിരുമേനിയുടെ വരികളാണ്, അതൊക്കെ ഒരു വലിയ, പിന്നെ സിത് ശ്രീരാം പോലുള്ളൊരു മ്യൂസിഷ്യന്റെ കൂടെയാണ് പാടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് പാടാനുള്ളൊരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പൊ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ സുൽത്താനയോടൊപ്പം.
3: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഏതായാലും ഈ ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി പാട്ടുകളിലൂടെ മലയാളികളുടെ മനസ്സ് നിറച്ച ഗായിക സിത്താര കൃഷ്ണകുമാറാണ്. അപ്പോ ചേച്ചി, അവസാനമായിട്ട് ചേച്ചിയുടെ പാട്ടുകളെയും സിത്താര എന്ന വ്യക്തിയും നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹം, സംഗീത പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഈ ഓണക്കാലത്ത് ചേച്ചി ഇഷ്ടപ്പെടുന്ന, ചേച്ചിയുടെ പാട്ടുകളെ പ്രണയിക്കുന്ന വ്യക്തികളോട് ഏറ്റവും സ്നേഹത്തോടെ എന്താണ് ആക്ച്വലി പറയാനുള്ളത്?
1: ലിസണേഴ്സിനോട് ഒരുപാട് സ്നേഹം. ഈ ഓണക്കാലത്ത് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ.
0: ഓക്കെ ചേച്ചി, ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ചേച്ചിയോട് 10 മിനിറ്റ് സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് ഈ ഓണക്കാലത്ത് തന്നെ സംഭവിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ചേച്ചി.
1: താങ്ക് യു ശ്രീശാന്ത്. താങ്ക് യു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടോണ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാസറ്റ് കഫേയുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇനി പാട്ടങ്ങോട്ട് കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. അതും നമ്മുടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് 12 മണി മുതൽ 2 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആ ഒരു ഓണം സെലിബ്രേഷൻ മോഡിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്ന് ചതയം ദിനമാണല്ലേ, ഓണ സെലിബ്രേഷനൊക്കെ അവസാനിക്കാനായിട്ട് പോകുന്നതിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മളിങ്ങനെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സെലിബ്രേഷൻ മോഡൊക്കെ തീർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമവും കാര്യമൊക്കെ മനസ്സിലുണ്ട് അല്ലേ. എന്തായാലും നോർമൽ ഡേയിലേക്ക് ഇനി എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ കടക്കേണ്ടതാണ്. ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഏതായാലും പാട്ട് ഇനി കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-2919090-04-7912-9091-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനോഹരമായ പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ?
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
12: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
7: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
12: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
7: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല, 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
12: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
7: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
13: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ സുൽത്താനിയോടൊപ്പം.
14: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
7: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
15: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
16: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
17: എന്ത് പറ്റി?
16: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
18: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
19: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനം ഉണ്ട്.
10: നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
18: അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
10: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
18: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
10: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
18: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
10: അയ്യോ, അത് ശരിയാ.
18: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
17: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
19: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഇവിടെയായാലും പുറത്ത്
4: സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
5: മാറാനായിട്ട്.
6: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: യാസിഡ് കഫി,
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: യെസ്, അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകളുമായി കാസിക് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ചോദിച്ചുകൊണ്ട് ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474291 9090 നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ.
14: ഹലോ,
13: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
14: നമസ്കാരം, ഞാൻ വെട്ടിക്കേലിന്റെ സിന്ധു.
13: എന്തൊക്കെയുണ്ട് സിന്ധു ചേച്ചി, ഓണം ഒക്കെ കഴിയാറായിട്ടുണ്ട്? എങ്ങനെയായിരുന്നു ആഘോഷങ്ങളൊക്കെ?
14: ഞങ്ങൾക്കൊരു പ്രതീക്ഷ അടുത്ത ഓണത്തിലേക്ക്.
13: അടുത്ത ഓണത്തിലേക്ക് പ്രതീക്ഷ? അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
14: എന്തോ
13: ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? തട്ടിമുട്ടി അങ്ങനെയൊക്കെ അങ്ങ് പോയല്ലേ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു? ഹാപ്പി ആയിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കാസിക് കഫേയിലൂടെ കേൾക്കേണ്ടത്? ഓണവെയിൽ ഓളങ്ങളിൽ ഓളം തള്ളും നേരം. ഓക്കെ ഓക്കെ ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഈ പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും സിന്ധു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്നത് ഓണവെയിൽ ഓളങ്ങളിൽ താലി കെട്ടുന്നേരം, നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. ബോംബെ മാർച്ച് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ സാർ, സുധീഷ്, സോണി, നടേഷ് ശങ്കർ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. അഫ്സിൽ യൂസഫ് ആണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അനുഷ് ചേച്ചി, ഞാൻ വൈഗശ്രീ. എനിക്ക് മധുരയ്ക്ക് പോകാതടി എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ വിജയുടെ അടിപൊളി മൂവി ആയിട്ടുള്ള അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് വൈഗക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. മധുരയ്ക്ക് പോകാതടി എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പോൾ ഒരു തമിഴ് സോങ് ആൻഡ് ഒരു മലയാളം സോങ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കേട്ട് എൻജോയ് ചെയ്തോളൂ. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
7: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
8: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
9: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
10: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
2: ഓക്സിജനിലേക്ക്.
1: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, അങ്ങനെ കാസറ്റ് കഫേയിലൂടെ നമ്മുടെ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞ് 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ദാ ഒരു കോർണർ വെയിറ്റിംഗിലാണ്. പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കാൻ വരണമെന്ന്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? അല്ലമീൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, അനുഷ ചേച്ചിയാണല്ലോ. യെസ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങ് പോയല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും ഓണം സെലിബ്രേഷന്റെ ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? ഏത് ഓണപ്പാട്ടാ?
3: തിരുവാവനിരാവ് എൻ മനസ്സാവ, മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവേലി പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവാലാത്തന്റെ, തിരുവാവനിരാവ് എൻ മനസ്സാകുരാവ്, മലയാളച്ചുണ്ടിൽ മലയോണപ്പാട്ട്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഓണം കഴിഞ്ഞുവെങ്കിലും ഓണത്തിന്റെ ലാസ്റ്റ് ഡേ ഇനി എത്തി നിൽക്കുമ്പോൾ അൽ അമീന്റെ വക തിരുവാവണി രാമ പാട്ട് കേൾക്കാം കേട്ടോ. ആർക്കൊക്കെ
3: വേണ്ടിയിട്ടാണ്?
2: ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ
0: ഉടനീളം. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്ത് ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജ്ജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 9111230887188 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4ാമത് ഉസ്ബക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
2: ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപ്പറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 GW ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
2: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 crore അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 crore അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 lakh crore നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 rupees. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 crore rupees കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു.

0: ഓടെയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിലെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: നമസ്കാരം, വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ അങ്ങനെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് കടന്നു പോയിരിക്കുകയാണ്. ഇനി 2 മണി വരെ സമയമുണ്ട്, അതായത് 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെയും കാസറ്റ് കഫയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോഹരൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട്, ഹായ് മോളെ എനിക്ക് ഹരിമുരളീരവം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദാസാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാസാറിന് ഒരു ഗംഭീര സോങ് തന്നെയാണ് 6ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഹരിമുരളീരവം എന്ന പാട്ട്. അപ്പോൾ എന്തായാലും മനോഹരൻ ചേട്ടന് വേണ്ടിയിട്ടും ദാസാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആൻഡ് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പള്ളിക്കൽ നിന്നും അനഘയാണ്. അനഘ ചോദിച്ചിരിക്കുന്ന പാട്ട് കാണാ കൺമണി എന്ന മൂവിയിലെ മുത്തേ മുത്തേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആശ്രയ എഫ് 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാ കൺമണി എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
8: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
6: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
9: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
10: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
12: യെസ്, അങ്ങനെ കാസറ്റ് കഫിയിലൂടെ മനോഹരമായ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1:21 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രേയയാണ്. ഹലോ ആശ്രയ, എനിക്ക് കിളിയ എന്ന സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേയകുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെയാണ് ശ്രേയ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ARM എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. കെ.എസ്. ഹരിശങ്കറും അനില രാജീവും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. മനു മഞ്ജിത് സാറാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ദിപു നിരാൻ തോമസ് ആണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രേയകുട്ടിയുടെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള കിളിയെ, തത്ത കിളി എന്ന സോങ് കേൾക്കാം. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് നിറനാഴിപ്പൊന്നിൻ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ്. വല്യേട്ടൻ എന്ന മൂവിയിലെ നിറനാഴിപ്പൊന്നിൻ എന്ന പാട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് വന്ന ഈ ഒരു മെസ്സേജിന് പേര് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും മെസ്സേജൊക്കെ അയക്കുന്നവർ പേര് വെച്ചുകൊണ്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്യേട്ടൻ മൂവിയിലെ ഒരു അടിപൊളി പാട്ട് തന്നെയാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Moonamenmiyude Crunch, Aarogyathinte Punch.
0: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation Maga ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. അട്ടിപ്പൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി August 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ.
3: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന്
5: മാറാനായിട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീല നിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെയും തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെയും നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈവ് ഓണം. You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
6: ഓക്സിജനിൽ എന്താ?
7: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
9: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലൻ ജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
10: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
11: ഓക്സിജനിലേക്ക്.
10: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായ ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
13: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: ആസിഡ് കഫേ,
15: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
16: യെസ്, അങ്ങനെ കാസറ്റ് കഫേയിലൂടെ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ദാ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, അവർ കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡ്രോപ്പ് ആയ സിറ്റുവേഷനിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ ചോദിച്ചിരിക്കുന്ന പാട്ട് പേസും മഴ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് പേസും മഴ എന്ന പാട്ട്. എൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലവറിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ലവറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു റൊമാൻറ്റിക് സോങ് അനുപമയ്ക്കും അതുപോലെ അനുപമയുടെ ലവറിന് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. ആൻഡ് അടുത്തൊരു മെസ്സേജ് കുഞ്ഞുപിള്ള ചേട്ടനാണ്. പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് കുഞ്ഞുപിള്ള ചേട്ടനും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിതാര കൃഷ്ണകുമാർ പാടിയ പാട്ടുകളിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് പുലരിപ്പൂ പോലെ ചിരിച്ചുമെന്ന ഈ ഒരു പാട്ട്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് സുജേഷ് ഹരിയാണ്. അദ്ദേഹം നമ്മുടെ കൊട്ടാരക്കരക്കാരൻ കൂടിയാണ്. ആൻഡ് വിശ്വജിത്താണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
2: ഓക്സിജനിലേക്ക്.
1: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ അഞ്ചു ദിന ഓണം മഹാ വിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ചേച്ചി എനിക്ക് ചെന്തെങ്കിൻ ചാരത്ത എന്ന സോങ് വെച്ച് തരാമോ. ശ്രീനയനയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ടു കൺട്രീസ് എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ചെന്തെങ്കിൻ ചാരത്ത എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. അപ്പം എന്തായാലും ശ്രീനയനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും കാസറ്റ് കഫേയിലൂടെ. ആൻഡ് അടുത്തൊരു മെസ്സേജ് കൂടി നമുക്ക് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ആശ്രയ, ഞാൻ നയനയാണ്. എനിക്ക് വാഴ ടുവിലെ കൂടെ പിറന്നോർ എന്ന പാട്ട് വെച്ച് തരുമോ. ചേച്ചി നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നയന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നയനയ്ക്കും ചേച്ചിയായിട്ടുള്ള നന്ദനയ്ക്ക് വേണ്ടിയിട്ടും വാഴ ടുവിലെ കൂടെ പിറന്നോർ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട് കേൾക്കാം നമുക്ക് കാസറ്റ് കഫേയിലൂടെ. ഈ രണ്ട് പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:53 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയുന്നു. ഇന്ന് ചതയമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ಗುಡ್ ಈವ್ನಿಂಗ್, ನಮಸ್ಕಾರ, ಮನ್ ವೆಲ್ಕಮ್ ಟು ಚದಯಂ ಸ್ಪೆಷಲ್ ಚಾಟ್ ಶೋ ವಿತ್ ಮೀ ಆರ್ ಜೆ ಅನಾಮಿಕ. ಓಣತ്തിന്റെ ആഘോഷങ്ങൾക്കും ആർവങ്ങൾക്കും ഇടയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു നീല നിലാവ് പോലെ പെയ്തിറങ്ങിയ ഒരു ഗായകനാണ് ഈ ചതയ ദിനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേട്ടോ. പ്രണയമായാലും വിരഹമായാലും ആ വോയിസിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മാജിക് ആണ് ഫീൽ ചെയ്യാറുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഹിറ്റുകൾ സമ്മാനിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഗായകൻ, യെസ്, വൺ ആൻഡ് ഓൺലി കപിൽ കപിലനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചേട്ടാ, വെൽക്കം ടു ദി ഷോ ആൻഡ് ഹാപ്പി ഓണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം?
1: ഇപ്രാവശ്യത്തെ ഓണം വളരെ സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഞാന് കഴിഞ്ഞൊരു രണ്ടോണമായിട്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. ഭക്തിന്റെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് യാത്രകളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്രാവശ്യം എന്തായാലും എന്റെ ഫാമിലി, അനിയന്റെ ഫാമിലി, പിന്നെ അച്ഛനും അമ്മ, ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും വളരെ സ്പെഷ്യൽ ആയിരുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ ഓണം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: ഈ ഓണക്കാലം എന്ന് കേൾക്കുമ്പോ ചേട്ടന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണക്കാല ഓർമ്മ എന്താണ്?
1: ഓണക്കാല ഓർമ്മകൾ എനിക്ക് തോന്നുന്നത് ഇത് പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഓർമ്മകളാണ്. അതായത് ഈ പാട്ട് മത്സരത്തിന് നമ്മുടെ ക്ലബിന്റെ മത്സരങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിലൊക്കെ പോയി പങ്കെടുക്കുക, സമ്മാനം മേടിക്കുക, പിന്നെ മറ്റു മത്സരങ്ങൾ കാണാൻ പോവുക. അപ്പൊ അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മളുടെ എല്ലാ പഴയ കുട്ടിക്കാലത്തെ എക്സൈറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്.
0: ആ
1: ഒരു കുറച്ച് ദിവസത്തേക്കുള്ള നമ്മുടെ ഒരു ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോടക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന, ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശം.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
8: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സിംഗർ കപിൽ കപിലനാണ് ഇന്നത്തെ ചതയം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നമുക്കിനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. 2017 മുതലായിരുന്നല്ലോ ഫസ്റ്റ് സോങ് റിലീസ് ആവുകയും ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതലായിട്ട് വരാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനി മ്യൂസിക് ആണ് എന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ടേണിംഗ് പോയിന്റ് ഏത് മൊമെന്റ് മുതലായിരുന്നു?
11: എനിക്കൊന്ന് 2013 ശേഷം ലൈഫിൽ ഉണ്ടായ ഡിസിഷൻസ് ആണ് മ്യൂസിക്കിലേക്ക്. മ്യൂസിക് വേണം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതല്ല. കുട്ടിക്കാലം മുതലേ അച്ഛൻ ഈ പറയുന്നത് പോലെ ക്ലാസിക്കൽ മ്യൂസിക്കും അല്ലെങ്കിൽ പറഞ്ഞ ഗസൽ ഇതൊക്കെ ഞങ്ങള് ഞാനും എന്റെ അനിയനും മ്യൂസിക് പഠിക്കണം എന്നുള്ള ആഗ്രഹം വളരെ ശക്തമായ ഒരു ആഗ്രഹം അച്ഛന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അത് പ്രമാണിച്ച് നമ്മളെ രണ്ടുപേരെയും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാന് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും. ഇപ്പൊ നമ്മളുടെ ഈ സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം അങ്ങനെയൊക്കെ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണെങ്കിലും മ്യൂസിക് പഠനത്തിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടെ കൊണ്ടുപോയ ഒരു കാര്യമാണ്. അപ്പം മ്യൂസിക് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് അല്ലെങ്കിൽ ഇനി മ്യൂസിക് മതി എന്നുള്ള തീരുമാനം എടുത്തത് കോളേജിന് ശേഷമാണ്. പക്ഷെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഞാൻ സോളിഡ് ആയിട്ട് മ്യൂസിക് ഇനി ലൈഫിൽ കരിയറിൽ ഇത് മ്യൂസിക് ആണ് മതി എന്ന് ഞാൻ തീരുമാനിച്ചത് എന്റെ ഡിഗ്രി ഓൾമോസ്റ്റ് ആ ഒരു ടൈമിലാണ്. ഞാൻ യുവാനേഴ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ബാൻഡ്, മ്യൂസിക് ബാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോ ഉണ്ടായ ഇൻഫ്ലുവൻസസും ഇനി മ്യൂസിക്കിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു ശക്തമായിട്ടൊരു തോന്നലൊക്കെ ആ ഒരു സമയത്താണ് ഉണ്ടായത്. അപ്പൊ എന്റെ കരിയർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഈ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് സിനിമകളിൽ പാടുന്നതിന് മുന്നേ യുനോ ഐ യൂസ് ടു വർക്ക് ആസ് മ്യൂസിക് പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡിയോയിലല്ലെങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ സോ കരിയർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ലെറ്റ്സ് സേ 2015-16 ഒക്കെ ആയപ്പോഴത്തേനും നമ്മളുടെ ആ ഒരു രീതിയിൽ മ്യൂസിക്കിൽ തന്നെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ മൂവീസിൽ പാട്ടുകൾ ആസ് എ സിംഗർ റിലീസ് ആയത് 2017

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
9: മാറാനായിട്ട്.
10: ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 20 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
6: ഓക്സിജനിൽ എന്താ?
7: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എസ്എപ്പോ സിംഗർ ആയിട്ടുള്ള കപിൽ കപിലനാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നമുക്കിനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. കപിലിന്റെ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് ഹിറ്റായിട്ടുള്ള മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. നീല നിലവേ, അടിയെ, ആകാശം പോലെ, ഹോപ്പ് തുടങ്ങിയ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. അങ്ങനെ പാടിയതിൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും?
9: ബേസിക്കലി നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാം, അതായത് ലെറ്റ്സ് സേ ഐ ആം ബ്ലെസ്ഡ് ഇൻ എ വേ ദാറ്റ് യു നോ ഐ ഹാവ് ദ ഫ്രീഡം ടു ചൂസ് ഒരു ഒരു സോങ്. അതെന്ന് വെച്ചാൽ ഞാൻ ആ പാട്ടിനെ ജഡ്ജ് ചെയ്യുന്നതല്ല, ഒരിക്കലും മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി എനിക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അപ്പർ ഡിസിഷൻ എടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ വാട്ട് എവർ ക്വാളിറ്റി യു ഹാവ്, യു ആർ നോട്ട് എലിജിബിൾ ഫോർ യുനോ മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇഫ് ഐ ക്യാൻ ഡു ജസ്റ്റിസ് ടു ദിസ് വൺ, അല്ലെങ്കിൽ ഒരു സോങ് കേൾക്കുമ്പോൾ ഇത് എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഇത് എനിക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണെന്ന് തോന്നുമ്പോൾ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യും. അപ്പം എനിക്ക് സിൻസ് ഐ ഹാവ് ദ ഫ്രീഡം ടു ചൂസ് ദിസ് സോങ് ദാറ്റ് ഐ ആം ഗോയിങ് ടു സിംഗ്, എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ പാടുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒരു സോങ് പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാരണമാണ്. അങ്ങനെ ഒരു പാട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല. ലെറ്റ്സ് സേ എനിക്ക് സപ്തസാഗരം ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, അടിയെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, സാം സിഎസിന്റെ അവൾ ഒരു വരം എന്നുള്ള പാട്ടുണ്ട്, അലങ്കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സോങ് ഉണ്ട്, അതുപോലെ സന്തോഷ് നാരായണൻ സാറിന്റെ കൂടെ ചെയ്തിട്ടുള്ള വാഴയിൽ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിലെ ഒത്തച്ചട്ടിച്ചോർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ജീവിയുടെ പാട്ടുകൾ ഉണ്ട്, നമ്മുടെ അമരനിലെ പാട്ടാണെങ്കിലും. ഞാൻ സാറിന് വേണ്ടി ഒരുപാട് സോങ്സ്, ഇപ്പൊ ഞാൻ റീസെന്റ് തെലുഗു കുറെ സോങ്സ് പാടി സാറിന് വേണ്ടിട്ട്, എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. ഞാനതാ പറഞ്ഞു, നമ്മൾ പറഞ്ഞാൽ ഞാൻ ഒരുപാട് മ്യൂസിഷ്യൻസിനെ ഞാൻ മിസ് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട് തെലുഗുവിൽ, എനിക്ക് ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഉണ്ട്. സോ ചിലപ്പോ ഞാൻ ആൾക്കാരുടെ ഞാൻ പേര് ഞാൻ വിട്ടു, അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്കിങ്ങനെ ഞാൻ പാടിയ എല്ലാ പാട്ടുകളും വളരെ പേഴ്സണലായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ പാട്ടുകൾ എനിക്ക് എല്ലാം, ഗോവിന്ദ് വസന്തയുടെ കൂടെ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും എന്റെ ഫേവറേറ്റ് ആണ്. സോ അങ്ങനെ നമ്മൾ ഓരോ മ്യൂസിഷ്യൻസിനെ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പൊ നമുക്ക് ഇന്നൊരാൾ, അതുപോലെ തന്നെ വിഷ്ണു വിജയയുടെ കോമ്പിനേഷൻസിലും വരുന്ന സോങ്സ് അത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഞാൻ കുറച്ചും കൂടെ നമ്മളുടെ ഒരു ഒരു ഒരു ഒരു സോണിൽ നിന്ന് കുറച്ച് വെളിയിലോട്ട് വന്ന് കുറച്ച് എക്സ്പെരിമെന്റലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്പേസ് ആണത്. സോ അങ്ങനെ എല്ലാ മ്യൂസിഷ്യൻസിനും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് സൈഡ് ഉണ്ട്. അപ്പം എന്റെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഇന്നൊരു ജോണറിൽ മാത്രം അല്ല ഞാൻ പാട്ട് പാടിയേക്കുന്നത്, ഒരു ഫീൽ ഗുഡ് സോങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് മാത്രമല്ല ഞാൻ പാടിയേക്കുന്നത്. ഞാൻ എന്റെ സോങ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പൊ റൊമാൻറ്റിക് സോങ്സ് എന്നുള്ളതോ അല്ലെങ്കിൽ സാഡ് സോങ്സ് എന്നുള്ളതിനെക്കാട്ടിൽ ഉപരി കുറെ അധികം എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. അപ്പം ഇത് ഇതിന്റെ നമ്പർ ഓഫ് ഹിറ്റ് എന്നുള്ള ഒരു ഹിറ്റ് നമ്പേഴ്സ് എന്നുള്ളത് നോക്കിയിട്ടല്ല, അങ്ങനെ ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള, അതുപോലെ തന്നെ നമ്മുടെ രാജ സാറിന്റെ കൂടെയും യുവൻ ശങ്കർ സാറിന്റെ ഒക്കെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാ പാട്ടുകളും അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ, അതുപോലെ ഡി മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സോങ്സ്, തെലുങ്കില് ഡി എസ് പി സാറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ മിസ് ചെയ്യും. ഞാൻ സപ്തസാഗർ ചരണിന്റെ പാട്ടുകൾ, ചരൺ രാജ് കന്നഡ മ്യൂസിക് ഡയറക്ടർ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ഇങ്ങനെ പറയാനാണെങ്കിൽ ആൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇതൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ഇത് ഉത്തരം പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പം ലെറ്റ്സ് സേ ഞാൻ പാടിയ ഒരുവിധപ്പെട്ട എല്ലാ പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ പാടിയ പാട്ടുകളാണ്. നമ്മുടെ സുഷിൻ ശ്യാമിന്റെ കൂടെ ഉള്ള പാട്ടുകളാണെങ്കിലും, സോ ഇതൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്.
4: ഇപ്പോ സുഷിൻ ശ്യാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്, പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു സുഷിൻ. കമ്പോസ് ചെയ്തിട്ടുള്ള കാറ്റ് തൊട്ടപ്പോൾ എന്ന പാട്ട്, ഈ പാട്ടിന്റെ ലൈവ് വേർഷൻ പാടിയ സമയത്ത് ഹൗ ഡിഡ് യു ഫീൽ?
9: അയ്യോ, അത് വളരെ ഡിഫറന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഞാനത് പാട്ട് പാടുന്ന സമയത്തും ദ അറേഞ്ച്മെന്റ് ഈസ് സ്റ്റിൽ ദേർ, പക്ഷേ നമ്മൾ അതിനെ ആ ഒരു ബാക്കിംഗ് വോക്കൽസ് അല്ലെങ്കിൽ ആ ഒരു ക്വയറിനെ നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് കേൾക്കുന്നത് തനിച്ച് ആ ഒരു പേഴ്സണൽ മാത്രമാണ്. അപ്പം എനിക്ക് അന്ന് ലൈവ് പാടിയപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഗൂസ് ബോംസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ പാടുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് തന്നെ വേറെയാണ്. അപ്പൊ അത് മാത്രമല്ല, ഇറ്റ് വാസ് എ ലൈവ് പെർഫോമൻസ്. നമ്മൾ കപ്പിൾ ഓഫ് ടേക്സ് നമ്മൾ ഗോ ത്രൂ ചെയ്തു. നമ്മള് എനിക്ക് അതിൽ നിന്ന് നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കണം എടുത്തിട്ടുണ്ടാവുക. സോ അതൊരു എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത്, കാരണം നമുക്ക് ആ ഒരു അത്രയും കറക്റ്റ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് സ്റ്റുഡിയോക്കാട്ടിലും നമുക്കത് കുറച്ചും കൂടെ നമ്മൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഉറപ്പായിട്ടും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണത്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
5: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
6: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
7: ഓക്സിജനിലേക്ക്.
6: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സിംഗർ കപിൽ കപിലനാണ് ഇന്നത്തെ ചതയം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. നമുക്കിനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ആ കപിലിന്റെ വോയിസിന് വല്ലാത്തൊരു സോൾഫുൾ ഫീൽ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന പാട്ടുകളിൽ ഒന്നാണ്. ബാച്ചിലർ മൂവിക്ക് വേണ്ടിയിട്ട് ദിബു നിനാൻ തോമസ് കമ്പോസ് ചെയ്തിട്ടുള്ള അടിയെ എന്ന പാട്ട്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക് കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ സോങ് ആയിരുന്നു ഈ ഒരു ട്രാക്ക് അല്ലെ. ഈ പാട്ടിന് തമിഴിലെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിനുള്ള സൈമ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്?
9: See, to be very honest, ഞാൻ അടിയുടെ സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഐ നെവർ തോട്ട് ദാറ്റ് ഐ നോ ഒരു സക്സസ്ഫുൾ പ്ലേ ബാക്ക് സിംഗിങ് കരിയർ എനിക്ക് ഉണ്ടാവും എന്നറിയാം. ഞാൻ വിചാരിച്ചില്ല, കാരണം എനിക്ക് അങ്ങനെ എന്റെ ശബ്ദത്തിൽ അങ്ങനെ വലിയൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി മ്യൂസിക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂസിക് കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, സംഹൗ ഐ വോണ്ട് ടു സർവൈവ് ഇൻ ദിസ്, അത് എന്താണെങ്കിലും എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷന്റെ സൈഡ് ആണ്, അല്ലെങ്കിൽ എന്താണെങ്കിലും സംഹവ് ഐ വോണ്ടഡ് ടു റിലേറ്റഡ് ടു ദിസ് ഫീൽഡ്, സോ ദാറ്റ് യു നോ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് യു നോ എന്തോ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ എന്തിനോ വേണ്ടി ഒരു ജോലി ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഫീൽഡിലും മേഖലയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു വളരെ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോ എനിക്ക് പാടാൻ ഇഷ്ടമായിരുന്നു. ഞാൻ ക്ലാസ്സുകള് ഞാനിപ്പോ ഹിന്ദുസ്ഥാനി ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും റഹ്മാൻ സാറിന്റെ സ്കൂളിൽ ഞാൻ പോയിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ബേസിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഐ നെവർ തോട്ട് ദാറ്റ് യുനോ നമ്മളൊരു പ്രൊമിനന്റ് ആയിട്ട് ഒരു സൈഡിൽ പ്ലേ ബാക്ക് സിംഗ് സൈഡിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. സംഹൗ യുനോ നമ്മളുടെ ഇതൊക്കെ ലെറ്റ്സ് സേ യൂണിവേഴ്സിന്റെ ഒരു ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം സൊ സംഹവ് യു വോണ്ട് ടു സർവൈവ് ഇൻ ദിസ്. സൊ ഞാൻ ഈ അടിയുടെ സമയത്ത് ഞാൻ ദിബുവിന്റെ കൂടെ ഞാൻ ഐ തിങ്ക് ഐ ഫിനിഷ് മൈ കോഴ്സ്. അതിന് മുന്നേ ഈ അടിയൊക്കെ വരുന്നതിന് മുന്നേ 1-2 പടത്തിൽ ഞാൻ ദിബുവിന്റെ അസോസിയേറ്റ് ആയിട്ട് ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പം അടിയുടെ സ്റ്റോറിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളുടെ കോവിഡ് ടൈമിലാണ് ഇതിന്റെ ഒരു മേക്കിങ്ങും പരിപാടിയും ഒക്കെ. അപ്പൊ ഞാൻ ഇവിടെ നാട്ടിലും പുള്ളി ഫാമിലിയെ മീറ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയ പോയി. സോ ഞങ്ങളിങ്ങനെ ഓവർ ദ കോൾ, so he is like a very interesting person. പുള്ളി എന്ന് വെച്ചാ പുള്ളിയുടെ ഐഡിയാസ് ഇപ്പൊ ആ പാട്ടിന്റെ ഇടയ്ക്ക് വരുന്ന ആ റിതം ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സാധാ നോർമൽ ഫോൺ കോളില് സംസാരിക്കുമ്പോ ദിബു അപ്പൊ തന്നെ പുള്ളി യുനോ മിമിക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹി വോണ്ട് ദാറ്റ് പെർട്ടിക്കുലർ ഒരു ഒരു ഒരു വാഗൊണ്ടുണ്ടാക്കുന്ന ഒരു റിതം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം ഈ പാട്ടിന്റെ തബലയുടെ ഇടയ്ക്ക് വരണം എന്നൊക്കെ ഉള്ളത് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ലൈക് ഹീസ് വെരി യുനോ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്ക് അത് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വേണം. അപ്പൊ ഞങ്ങള് ആ സമയം മുതലേ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ. അപ്പൊ എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫ്രം ദ ക്രിയേഷൻ ദ പ്രോസസ് ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം ലൈക് വാട്ട് ഹീ ഈസ് എക്സ്പെക്ടിങ്, വാട്ട് ഹീ റിയലി വാണ്ട്, ബിക്കോസ് ഇത്രയും നാൾ കുറെ കാലമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആ ട്രാക്ക് പാടി, ആൻഡ് ഫോർ സം റീസൺ ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ, ആൻഡ് ദിബൂം ഓണസ്റ്റ്ലി ഹീ റിയലി പുഷ്ഡ് ഇറ്റ് ടു ദ പ്രൊഡക്ഷൻ ദാറ്റ് ഹീ യു നോ നെവർ വാണ്ട് ടു ചേഞ്ച് the singer. So I think I'm really grateful to Dibu for that. Okay. Because angane oru push illarunnengil chilappo orikkalum ende voice la paattu varanam undayirunnilla, but yeah, like for some reason everybody liked it. And angane pakshe njan adine aa samayathu njan paattukal paadunnundu ketto, njan vera language la njan paattukal paadittundu, ende first telugu okke njan paadunna TSP saarnu vendittana.
4: Okay.
9: Pakshe idinathu oru ellarkkum ishtapadanallo nammal ee paadunnathu ella aalkarkkum oru oru cinema sambandhichathulla oru valiya decision. ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, യുനോ കുറെ ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് നമ്മളുടെ ഫെയിമോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത വർക്കുകളോ അല്ല, ആ സിനിമയായിട്ടും ആ ക്യാരക്ടറോ ആയിട്ട് ആ സിറ്റുവേഷനുമായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ഈ ശബ്ദവും നമ്മുടെ ഈ നമ്മൾ ഈ ചെയ്യുന്ന വർക്കുകളും റിലേറ്റ് ആയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഒരു എല്ലാവരുടെ സൈഡിൽ നമുക്ക് അപ്രൂവൽ വരത്തുള്ളൂ.
4: തീർച്ചയായിട്ടും.
9: അപ്പോ ഐ ബിലീവ് ഇറ്റ്സ് യുനോ യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരുന്നു അത്, അടിയെന്നുള്ളത് എന്റെ ശബ്ദത്തിൽ വരണം എന്നുള്ളത്. സോ അങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിച്ചേരുന്നത്.
4: ഓക്കേ, ആ ഒരു പാട്ടിന്റെ ഒരു പോർഷൻ ഒന്ന് പാടാമോ?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ? നന്ദിലെ ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദിലെ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: എസ്എപ്പോ സിംഗർ ആയിട്ടുള്ള കപിൽ കപിലനാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നമുക്കിനിയും ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോ മലയാളം പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ തമിഴ് സോങ്സും പാടിയിട്ടുണ്ട്. ഈ തമിഴ് സോങ്സ് പാടുന്ന സമയത്ത് ആ പാട്ടിന്റെ യഥാർത്ഥ ഫീല് എങ്ങനെയാണ് വോയിസിലേക്ക് കൊണ്ടുവരാറുള്ളത്?
9: ഒരു ലാംഗ്വേജിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളൊരു നേച്ചർ ഉള്ള ഒരു ജോലി അല്ല ഇത്. ബേസിക്കലി നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി അത് ഏത് ലാംഗ്വേജിൽ ാണെങ്കിലും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആണെങ്കിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരിക്കലും പേഴ്സണലി തമിഴിൽ ഫോക്കസ് ചെയ്ത് നിൽക്കാം എന്ന് പറഞ്ഞ് നിന്നിട്ടേ ഇല്ല. ആൻഡ് ദാറ്റ് വാസ് നോട്ട് അറ്റ് ആൾ, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അടിയെ റിലീസ് ആയതിന് ശേഷമാണ് എനിക്കിപ്പോ തമിഴിലാണെങ്കിലും മലയാളം ആണെങ്കിലും മറ്റ് ലാംഗ്വേജസിൽ നിന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക്, അതായത് ആദ്യം ഹിറ്റായ പാട്ട് തമിഴിലാണെന്ന് പറയാം എന്നല്ലാണ്ട് ഒരിക്കലും തമിഴിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നൊരു സ്വഭാവം നമ്മുടെ ജോലിക്ക് അത് പറ്റില്ല. അത് ബേസിക്കലി അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് സോങ്സ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സോങ്സ് ചിലപ്പം കൂടുതലുള്ളത് തെലുഗു ആയിരിക്കും. മേ ബി സെയിം എമൗണ്ട് തന്നെ ചിലപ്പം കന്നഡയ്ക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ തമിഴ് സോങ്സ് ഉണ്ടാവുള്ളൂ. അതിലും കുറവായിരിക്കും ചിലപ്പോൾ മലയാളം സോങ്സ് ഉള്ളത്. അപ്പം സോ അങ്ങനെ ഒരിക്കലും തമിഴ് ഫോക്കസ് ചെയ്ത് തമിഴിൽ മാത്രം പാടണം എന്നൊരു ഇതോടുകൂടി അങ്ങനെ നിന്നിട്ടില്ല. അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല. പിന്നെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ഈ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിറിക്സ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോഴാണെങ്കിലും ചില വേർഡ്സ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോ, ഇൻകേസ് നമ്മൾ എല്ലാ പാട്ടിന്റെയും മീനിങ് നമ്മൾ പാടുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് ബ്രീഫ് ചെയ്യും. ഇനി അഥവാ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ചില വേർഡുകൾ നമ്മള്, അതിനെ നമ്മൾ ഇന്നസെൻസ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില എക്സ്പ്രഷൻസ് നമ്മൾ ചില വേർഡിന് കൊടുക്കുന്നത്, ചിലപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരാറുണ്ട്. അപ്പം കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ മീനിങ് ഓൾമോസ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു ബേസിക് ബ്രീഫ് കിട്ടിയതിന് ശേഷമാണ് എല്ലാ പാട്ടുകളും, പടത്തിന്റെ സിറ്റുവേഷൻ എന്താണ്, ചില അവസരങ്ങളിൽ നമുക്ക് വിഷ്വലി കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമുക്ക്. ഇപ്പൊ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞതാണെങ്കിൽ നമ്മളെ വിഷ്വൽസ് കാണിക്കാറുണ്ട് കുറച്ചും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇത്രയും യുനോ കണ്ടന്റ് നമ്മുടെ കയ്യിലുള്ളപ്പം ഒബ്വിയസ്ലി അതൊരു ഡിഫിക്കൽട്ട് പാട്ടല്ല അതിന്റെ ഫീല് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ സി ആൻഡ് ദർ ആർ ടെക്നിക്സ്. നമ്മൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ്. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ കപിൽ കപിലൻ എന്നുള്ള ഒരു സിംഗറിന്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിങ് ആസ്പെക്ടിൽ ടെക്നിക്സുകൾ ഉണ്ടാവും. പിന്നെ ലിറിക്സ് പറയുമ്പോഴുള്ള ഒരു ബ്യൂട്ടി ഉണ്ടാവും. പിന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആ മൊമെന്റിൽ നടക്കുന്ന ചില മാജിക്കുകളുണ്ട്. ആ സോങ്ങിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു മൊമെന്റിൽ നടക്കുന്ന ചില മാജിക്കുകളുണ്ട്. സോ ഇതെല്ലാം കൂടെ ഒരു ഫാക്ടർ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലും ആ പരിപാടികളും ഒക്കെ നമുക്ക് തോന്നുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ശ്രേയ FM 90 നാടിനൊപ്പം.

0: ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സിംഗർ കപിൽ കപിലനാണ് ഇന്നത്തെ ചതയം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. നമുക്കിനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഈ പാട്ടിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, റെക്കോർഡിംഗ് സമയത്ത് ചില പാട്ടുകൾക്ക് ഒരുപാട് റീടേക്ക് വരാറുണ്ടല്ലേ. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് പാടിയ എന്നാൽ പിന്നീട് കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഏതെങ്കിലും പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നുവ്വു നവ്വുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു തെലുഗുവിൽ ഒരു സോങ് ഉണ്ട്. അത് വളരെ ഹിറ്റ് ആയിട്ടുള്ള മാഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ടാണ്. അത് വളരെ അധികം ഹിറ്റായ പാട്ടുകളാണ്. എനിക്കൊന്നും, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എനിക്കൊന്നും അതിന്റെ പ്രൊനൗൺസിയേഷൻ വൈസ് കുറച്ച് വളരെ അവർക്ക് ആ ഒരു ഒരു ലോക്കൽ ഒരു സ്ലാങ്ങിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നുള്ളതും ചില വേർഡുകൾ കൃത്യമായിട്ട് വേണം എന്നുള്ളതുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് കാരണം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സമയം എടുത്തു. സോ അതൊരു ലോങ് സെഷൻ ആണ്. എനിക്ക് തോന്നുന്നു ടിൽ ഡേറ്റ് അതാണ് ഏറ്റവും ലോങ് ആയിട്ട് പോയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പാട്ട് വളരെയധികം ഹിറ്റ് ആയിരുന്നു.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
6: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും ആൽച്ചോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്
1: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
0: അതിന് ഓക്സിജൻ എന്താ?
2: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജിസി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണക്കാലത്ത് നന്ദലാൽ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലാൽ ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലാൽ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എസ്എപ്പോ സിംഗർ ആയിട്ടുള്ള കപിൽ കപിലനാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നമുക്കിനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. കപിൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പാട്ടാണ് 2024 ഡെബ്യൂ ഡയറക്ടർ ജിതിൻ രാജ് സംവിധാനം ചെയ്തിട്ടുള്ള പലൂട്ടി 90s കിഡ്സ് എന്ന സിനിമയിലെ കനവേ എന്ന പാട്ട്. ഈ ഒരു പാട്ടിന് കപിലിന് ബെസ്റ്റ് സിംഗറിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ടിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു?
1: പല്ലോട്ടി ഒബ്വിയസ്ലി മണികണ്ഠൻ അയ്യപ്പ തന്നെയാണ്, പുള്ളി തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ എനിക്കൊന്ന് അടിയയുടെ ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പം പുള്ളി പാട്ട് കേട്ടിട്ട് വളരെയധികം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒത്തിരി പാഷനേറ്റ് ആയിട്ട് നമ്മള് അത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം എന്നെ അവര് ത്രൂ ഔട്ട് ആ സമയത്ത് മറ്റേ ട്രെയിലർ റിലീസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് വിഷ്വൽസ് ഒക്കെ അവര് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് എന്താണ് പടത്തില് ഇപ്പൊ ഇതൊരു ആ സോങ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ സോങ്ങിന്റെ ഒരു മൂഡ് എന്താണ്, പിന്നെ സോങ്ങിന്റെ ഒരു പ്രൊഡക്ഷൻ, പിന്നെ പാടുന്ന സമയത്ത് മണികണ്ഠൻ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, സോ അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ആണ് ഇതിപ്പോ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്. സോ ഇതിന്റെ അപ്രോച്ചും പരിപാടികളും മണികണ്ഠൻ തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് വന്നതും. അത് എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, മണികണ്ഠൻ ഉണ്ടായിരുന്നു ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഓൾ ടുഗദർ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഏവർക്കും
0: കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
8: ഓക്സിജനിൽ എന്താ?
9: ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സിംഗർ കപിൽ കപിലനാണ് ഇന്നത്തെ ചതയം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. നമുക്കിനിയും ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഈ ഒരു മ്യൂസിക് ജേർണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരുപാട് മികച്ച സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഏത് സംഗീത സംവിധായകന്റെ കൂടെ ഒരു പാട്ട് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്?
1: അയ്യോ, അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഇന്നൊരാളെന്നുള്ളതല്ലാണ്ട്, ഒരു സ്പെസിഫിക് പേഴ്സൺ എന്നുള്ളതല്ലാണ്ട്, ഒരു നല്ല പടം, യുനോ, നല്ല സോങ്, അത് ഈ പറഞ്ഞതുപോലെ എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ്. ഐ എം ഓപ്പൺ ടു ഡു. ഇപ്പൊ ഞാൻ അങ്ങനെ, എനിക്ക് ഇപ്പൊ നമ്മളൊരു സേഫ് സോണിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു ടൈപ്പ് ഓഫ് സോങ്സ് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു പരിപാടിയല്ല. പക്ഷെ ബേസിക്കലി നമുക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചിലപ്പം വേറെതായിരിക്കും. ഒരു ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായിരിക്കും അതിനെ നോക്കി കാണുന്നത്. അല്ലെങ്കിൽ ആ സോങ്ങിൽ ചിലപ്പോൾ അതിനെക്കാട്ടിൽ, ചില സോങ്സിൽ മ്യൂസിക് പ്രൊഡക്ഷനെക്കാട്ടിലും ഉപരി ചിലപ്പോൾ മെലഡി ആയിരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഓരോ സോങ്ങിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി പറയാനുണ്ടാവും, നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും.
0: സോ
1: അങ്ങനെ നമ്മളുമായിട്ട് എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ മേ ബി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സോങ്സ്, അതിപ്പം ആരുടെ സൈഡിൽ നിന്നാണെങ്കിൽ, അതൊരു പുതുമുഖ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നല്ല, എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല പടം, നല്ല മൂവി, നല്ല പാട്ടുകൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ ആരുടെ ആണെങ്കിലും പാട്ടുകൾ ചെയ്യുക എന്നുള്ളത്, വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു ഡ്രീം അങ്ങനെ ശരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഫീലിംഗ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല പ്രോജക്ടുകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ത്രൂ ആൻഡ് ത്രൂ ഔട്ട് നല്ല പടങ്ങളുടെ ഭാഗമാവുക, നല്ല പാട്ടുകൾ പാടാൻ പറ്റുക. അതിപ്പോ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ജോണർ ഇസ് ഇറ്റ് ഈസ്, നമ്മളുടെ ബെസ്റ്റ് കൊടുത്ത് അങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ.
0: പാട്ട് വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇനിയും ഒരുപാട് രസകരമായിട്ടുള്ള വിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളും ഒക്കെ ചോദിക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
1: ഓക്സിജനിലേക്ക്.
0: ഓക്സിജനിൽ എന്താ?
2: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രയവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാൻ
3: സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എസ്എപ്പോ സിംഗർ ആയിട്ടുള്ള കപിൽ കപിലനാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. നമുക്കിനിയും ഒരുപാട് പാട്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ റീസെന്റ് റിലീസ് ആയിട്ടുള്ള ബദൽഹേം കുടുംബ യൂണിറ്റിലെ വിഷ്ണു വിജയ് പ്ലസ് കപിൽ കോംബോയിൽ വന്ന ഒരു പാട്ടാണ് ഇല്ലേ ഇല്ല എന്ന പാട്ട്. ഈ പാട്ടിന് മുൻപും പ്രേമലു എന്ന സിനിമയിലും വിഷ്ണു വിജയ് പ്ലസ് കപിൽ കോംബോ വന്നിട്ടുണ്ടായിരുന്നു. സോ ടെൽ മീ അബൌട്ട് വിഷ്ണു വിജയ് ആൻഡ് ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് ഹിം.
1: പ്രേമലുവിലെ സോങ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വെൽക്കം ടു ഹൈദരാബാദ് ആണെങ്കിലും മിനി മഹാറാണി ആണെങ്കിലും ഇതൊന്നും ഫീൽ ഗുഡ് സോങ്സിന്റെ ഇതിൽ കാറ്റഗറിയിൽ പെടുന്ന പാട്ടുകളെ അല്ല. ഇതൊക്കെ നമുക്കൊരു വൈബായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കാണുമ്പോഴാണെങ്കിൽ ആ വിഷ്വൽസ് ആയിട്ട് നമ്മൾ ചേർന്ന് പോകുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ആണ്. മോർ ഓഫ് യുനോ ഒരു വൈബാണ് അത്. അപ്പോ അങ്ങനത്തെ ഒരുപാട് സോങ്സ് ഉണ്ട്. ഈവൻ ഇവൻ പ്രോപ്പർ ജോണർ ആയിട്ടുള്ള സോങ്സ് വരെ ഉണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഇൻ മലയാളം, തെലുഗു ആണെങ്കിലും കന്നഡ ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ സോങ്സ് ഒരുപാട് ഉണ്ട്. അപ്പൊ ഞാൻ അതില് ഹാപ്പിയാണ്. ആൻഡ് യു നോ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഐ'm ബ്ലെസ്ഡ് ദാറ്റ് യു നോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പൊ നല്ല സോങ്സ് നമ്മളെ തേടി വരുന്നു എന്നുള്ളത് ഒരു വലിയ ബ്ലെസ്സിംഗ് തന്നെയാണ്.
0: തീർച്ചയായിട്ടും. ഫൈനലി ഈ ഒരു ഡേയില് കപിൽ കപിലന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്. അവരോട് പറയാനുള്ളത് എന്താണ്?
1: എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ പാട്ട് കേട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ അതൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക. എന്റേതൊന്നും മാത്രമല്ല, ഏത് ആർട്ടിസ്റ്റിന്റെ ആണെങ്കിലും നല്ല സോങ്ങുകൾ വരികയാണെങ്കിൽ കേൾക്കുക. അതിപ്പോ ഇൻഡിപെൻഡന്റ് സോങ്സ് ആണെങ്കിലും കേൾക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഒബ്വിയസ്ലി നമ്മൾ നിങ്ങളുടെ ലിസണേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റിനും വളരാൻ പറ്റില്ല. ഓഡിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ് ആണ്. സോ എന്നെ പോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആവശ്യവും ഓഡിയൻസ് തന്നെയാണ്. അപ്പൊ നമ്മള് നമ്മളുടേതായിട്ടുള്ള ബെസ്റ്റ് എപ്പോഴും കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. ഇതിനു ഇനിയും തുടർന്ന് പാട്ടുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ സുൽത്താനിയോടൊപ്പം.
2: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ഒപ്പം.
1: അപ്പോഴേ ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ തുമ്പപ്പൂവും ഊഞ്ഞാലും പൂക്കളവും സദ്യയൊക്കെ ആണല്ലേ. എന്നാൽ ഇന്നത്തെ പിള്ളേർക്ക്, അതായത് നമ്മുടെ ജെൻസിക്ക് എന്താണ് ഓണം? റീൽസും ട്രെൻഡിങ് പാട്ടുകളും മാച്ചിങ് ഔട്ട്ഫിറ്റുകളും മാത്രമാണോ അവർക്ക് ഓണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എങ്കിൽ അത് സത്യമാണെന്ന് അറിയാൻ ഞങ്ങൾ നേരെ പോകുന്നത് കുറച്ച് ജെൻസിന് അടുത്തേക്കാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഓണത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ആഘോഷിക്കുന്നു എന്നറിയാൻ ഞങ്ങൾ കുറച്ചു പേരോട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോ അവരുടെ രസകരമായ മറുപടികൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ? സോ നേരെ പോകാം നമ്മുടെ ജെൻസി ഓണത്തിലേക്ക്. തൊട്ടടുത്തൊരു ജെൻസി കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
2: എന്റെ പേര് അവന്തിക് മോഹൻ.
1: അവന്തിക് മോഹൻ, അടിപൊളി പേരൊക്കെയാണല്ലോ. ഇത് ആരെയാ പേരിട്ടത്? അച്ഛനാട്ടത്. ശരി, അച്ഛനും വീട്ടിൽ ആരൊക്കെയുണ്ടപ്പോ?
2: വീട്ടിൽ അമ്മയുണ്ട്, അനീത്തിന്റെ അച്ഛനുണ്ട്.
1: എല്ലാരും ഹാപ്പി ആയിട്ട്
2: പോകുന്നു. അമ്മ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തു വരുന്ന വഴിയാ.
1: വണ്ടി എടുത്തു വരുന്ന വഴിയാ? പുതിയ വണ്ടിയാണ്.
2: പുതിയ വണ്ടിയാണ്.
1: ഓക്കെ, കൺഗ്രാറ്റ്സ് കേട്ടോ.
2: താങ്ക് യു.
1: ശരി, അപ്പോഴേ ഓണം ഒക്കെ എങ്ങനെയായിരുന്നു?
2: നൈസ് ആയിട്ടുള്ള ഓണം ആയിരുന്നു. ഈ വർഷം കളറൊക്കെ നമുക്ക് പ്ലസ് ടുവിന് കണക്ക് അത്ര സെറ്റ് ആയിട്ടില്ലായിരുന്നു ഈ വർഷത്തെ ഓണം. ഇപ്പൊ അങ്ങോട്ട് കേറിയതേലോ, അപ്പൊ കൂട്ടുകാരൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സായിപ്പഴ സാറുമാരൊക്കെ ഞങ്ങളോട് നല്ലോണം മിങ്കിളായിട്ടൊക്കെ ഇടപെട്ട് നല്ല രീതിയിലുള്ള ഓണവർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പം
1: എവിടെ പഠിക്കണേ?
2: ഞാൻ മാഗ്നസ്, കരുനാപ്പള്ളി.
1: കരുനാപ്പള്ളി എന്റെ നാട്ടില്. കരുനാപ്പള്ളി എവിടെയായിട്ട് വരും?
2: അത് കരുനാപ്പള്ളി എച്ച് ആൻഡ് ജെ മാളിനകത്ത് സെക്കൻഡ് ഫ്ലോർ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്താ പഠിക്കുന്നത്?
2: ഞാൻ ചിപ്പ് ലെവൽ എഞ്ചിനീയറിംഗ്.
1: എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
2: പഠിത്തമൊക്കെ കൊള്ള, നൈസായിട്ട് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കോഴ്സായിട്ട് നടക്കുന്നത്.
1: ഇതാണ് ഫാമിലി.
2: അതാണ് ഫാമിലി.
1: അപ്പൊ നമ്മുടെ അവന്തിക്കിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഫാമിലി മൊത്തം ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ജെൻസിക്ക് ഓണത്തിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കോളേജിൽ ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു?
2: കോളേജിൽ ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പണ്ട് ഒരാൾക്ക് ഇത്ര പ്രാവശ്യം ഞങ്ങൾ ഫണ്ടൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി, അങ്ങനെ നല്ല ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി പോയി. അങ്ങനെ ഒക്കെ ആയിരുന്നു. അതൊക്കെ ഉള്ളു പറയാൻ.
1: അല്ലാതെ ഈ പഴയ പണ്ടത്തെ കാലത്തെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കാലത്തൊക്കെ വലിയ വലിയ ഓർമ്മകളാണ്. എന്താണ് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അത്തപ്പൂക്കളൊക്കെ ഇട്ട് എന്താണ് വീട്ടിലെ ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുന്നൊരു ഓണം ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. മേ ബി നമ്മുടെ പാരന്റ്സ് പറയാൻ കാണുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഓണോർമ്മയുണ്ടോ നമ്മുടെ അവന്തിക്കിന്?
2: ഓ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനും അങ്ങനെ ഓണമൊന്നുമില്ല.
1: അങ്ങനെയൊന്നുമില്ല. ഓണം എന്ന് പറയുമ്പോഴേ കോളേജ് ഓർമ്മയാണ്.
2: കോളേജ് ഓർമ്മ, സ്കൂള്, കോളേജ് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ നാട്ടിലിപ്പോ പരിപാടി നടത്തും, തിരുവോണത്തിനൊന്നും എല്ലാ വർഷവും നടത്തും. അതൊക്കെ തന്നെ ഓർമ്മയെന്ന് പറയാം.
1: അത്രയേ ഉള്ളൂ
2: അല്ലേ? അതൊക്കെ ഉള്ളു ഓർമ്മ.
1: ശരി, അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ഓണം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത ദിവസം പൊളിക്കാൻ നിൽക്കുകയാണ്.
2: അതെ.
1: ശരി, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. വൺസ് അഗൈൻ ഹാപ്പി ഓണം കേട്ടോ.
2: താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
11: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനിയോടും കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സോണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
6: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
9: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
10: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
11: മാറാനായിട്ട്.
12: എക്സ്പേർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 25 ഒന്ന് നമുക്ക് അടിച്ചാലോ, 100 ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ, നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര
11: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
12: യെസ്, എങ്ങനെ ജെൻസി ഓണത്തിൽ കൂടെയുള്ളത് RJ അനാമികയാണ് കേട്ടോ. അപ്പൊ ജെൻസികളുടെ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ ആ കൊട്ടാരക്കരയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. എന്റെ കൂടെ രണ്ട് സുന്ദര കുട്ടികളുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാൻ. പേരെന്താണ്?
13: നിരഞ്ജന.
12: വരുത. എത്രയും ക്ലാസ്സിലാ പഠിക്കുന്ന രണ്ടുപേരും?
13: ഞാനിപ്പോ ബിടെക് സെക്കൻഡ് ഇയർ ആണ്.
14: സെവൻത്തില്.
12: ബിടെക് സെക്കൻഡ് ഇയർ ആണോ? ദൈവമേ, ഞാൻ വിചാരിച്ചു 8th ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. എന്താണ് ഈ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താ
13: വളരെ നല്ല, പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല.
12: അപ്പൊ ഇന്ന് അവിട്ടമാണ്. അപ്പൊ ജെൻസികളുടെ ഓണം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണല്ലേ. നമ്മള് ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടും അതുപോലെ കസിൻസ് ഒക്കെ ആയിട്ട് പൂക്കൾ പറിക്കാനായിട്ട് പോകും, മൂഞ്ഞാലാടും, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. അപ്പൊ നിരഞ്ജനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു കുട്ടിക്കാലത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മെമ്മറി?
13: ഞങ്ങളിപ്പോ ഓൺ ദ വേ ടു പാലയാണ്. ഞങ്ങളിവിടെ ഓണം എല്ലാ പ്രാവശ്യവും അവിടെയാണ് ആഘോഷിക്കാറുള്ളത്. അപ്പൊ ഞങ്ങള് മുത്തശ്ശനുമായിട്ട് ഇങ്ങനെ കൂടി അത്തപ്പൂക്കളം ഇട്ട് അങ്ങനെ ഓണത്തപ്പനൊക്കെ ഒരുക്കി, അങ്ങനെ ഒരു ഓണമാണ് എന്റെ പണ്ടോട്ടേ ഉള്ളത്. അപ്പം ഇപ്പൊ മുത്തശ്ശൻ മരിച്ചു, അപ്പൊ ഞങ്ങളും ഇപ്പൊ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെ എല്ലാവരോടും ഒത്തുകൂടുന്നു. അങ്ങനെ

0: നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
6: ഓക്സിജനിൽ എന്താ?
7: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
8: കെട്ടിടം പണിയാൻ

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.

0: diet.
1: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ
5: ഓക്സിജനിലേക്ക്?
4: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
3: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മുതൽ RJ സുൽത്താനയോടൊപ്പം.
9: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
2: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ അച്ചച്ചൻ ഒരു വലിയൊരു ഊഞ്ഞാല് കെട്ടിയിട്ട് അവിടെ വെക്കുമായിരുന്നു. അപ്പം എപ്പോഴും ഞാനും എന്റെ കസിനനീത്തി അവിടെ പോയിട്ട് ഇങ്ങനെ ആടും. പിന്നെ അത്തപ്പൂക്കളൊക്കെ ഇങ്ങനെ പറക്കാൻ ഇങ്ങനെ രാവിലെ എണീറ്റിങ്ങനെ ഓടി ഇങ്ങനെ കളിക്കും. അങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് മെമ്മറീസ്.
10: ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം നമുക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ ഓണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാറുണ്ടോ?
11: ഓണത്തിന് ഞങ്ങള് കോളേജിലൊക്കെ ആഘോഷിക്കുമ്പോൾ ആദ്യം പോയി സാരി പിടിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓണക്കോടി എന്നുള്ളതിനെക്കാട്ടിലും എത്രയും പെട്ടെന്ന് നല്ലൊരു സാരി മേടിക്കുക എന്നുള്ള സംഭവമാണ്. അപ്പൊ ഞങ്ങൾ ഓണക്കോടി ബേസിക്കലി ഒരു സാരിയാണ്. അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല.
10: സാരി ഉടുക്കാൻ അറിയാവോ?
11: അറിയില്ല. ഉടുപ്പിക്കാൻ അമ്മയെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് ഉടുപ്പിക്കും, സെറ്റാക്കി തരും.
10: ഈ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എങ്ങനെ പ്രോപ്പർ ആയിട്ട് സാരി ഉടുക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ കാണുമല്ലേ സാരി ഉടുപ്പിക്കാനായിട്ടൊക്കെ. നമ്മൾ അന്നത്തെ ദിവസമാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരിയായിട്ട് വരുന്നൊരു ദിവസമാണല്ലേ?
11: അതെ.
9: പണ്ടത്തെ കാലത്ത് ഓണമാണ് ഇച്ചിരി ഇഷ്ടം. അതാകുമ്പോ പണ്ടത്തെ കാലം എങ്ങനെയാണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. അതുകൊണ്ട് അപ്പത്തെ പോലത്തെ ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
10: പണ്ടത്തെ കാലത്തെ ഓണമായിരുന്നു കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി ഇഷ്ടമല്ലേ? അപ്പൊ എന്തായാലും വൺസ് അഗൈൻ ഹാപ്പി ഓണം.
9: ഹാപ്പി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശിൽപാ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലക് ജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
9: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
13: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
14: ലക്സൻ ടാറ്റ.

0: ജെൻസി ഓണം.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ജെൻസികളുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ അടുത്ത അടുത്തൊരു അടിപൊളി ജെൻസി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ,
1: പേരെന്താ?
2: എന്റെ പേര് ഹരി.
1: ഹരി, ഓക്കെ. ഹരിയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ.
1: ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: നന്നായിരുന്നു, നല്ല വൈബ് ആയിരുന്നു, നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു.
1: വീട്ടില് പൂക്കളൊക്കെ ഇടാറുണ്ടോ?
2: ആ, പൂക്കൾ ഇടാറുണ്ട്. അച്ഛനും ചേട്ടനും അമ്മയായിട്ട് പൂക്കളൊക്കെ ഇടാറുണ്ട്. എന്റെ മത്സരം തന്നെ ഉണ്ടായിരുന്നു.
1: പൂക്കള മത്സരം ഉണ്ടായിരുന്നു, എന്നിട്ട് പ്രൈസ് കിട്ടിയായിരുന്നു?
2: പ്രൈസ് കിട്ടിയില്ല, മത്സരത്തിന് പങ്കെടുത്തു, നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു.
1: ഓക്കെ, മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു. വീട്ടില് ഈ 10 ദിവസം അത്തപ്പൂക്കൾ ഇടാറുണ്ടോ?
2: ആ, 10 ദിവസം ഇടാറുണ്ട്.
1: 10 ദിവസം, അതായത് ഒരു ദിവസം ഒരു റൗണ്ട്, രണ്ടാമത്തെ ദിവസം രണ്ട് റൗണ്ട്, അങ്ങനെയൊക്കെയാ നമ്മള് കേട്ടിട്ടുള്ളത്. ആ ഒരു റൂൾസ് ഒക്കെ പാലിച്ചാണോ അത്തൊക്കെ ഇടാറുള്ളത്?
2: ആ, അതണക്ക് തന്നെ ആദ്യം ഒന്ന് അത്തത്തിനന്ന് ഒന്ന് പൂക്കളുടെ കളർ അനുസരിച്ചാണ് ഇടുന്നത്. ഞങ്ങൾ അങ്ങനെ അനുസരിച്ചാണ് ഇട്ടത്. അങ്ങനെ 10-ാമത്തേത് 10 കളർ അങ്ങനെ അനുസരിച്ചാണ് ഇട്ടത്.
1: ഇപ്പൊ പൊതുവെ ഈ ജെൻസികളുടെ ഓണം എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അത്തപ്പൂക്കളൊന്നും ഇടാറില്ലെന്നാണ്. പക്ഷേ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജെൻസീനെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: സദ്യയൊക്കെ കൊള്ളായിരുന്നു.
1: 10 കൂട്ടം കറി ഒക്കെ ഉണ്ടായിരുന്നു?
2: ആ, 10 കൂട്ടം കറി 10 കൂട്ടം കറി അങ്ങനെ ഇല്ല, നമ്മള് കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ തന്നെ കൂട്ടാന്റെ വീട്ടിൽ പോയി ഓണ സദ്യ കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അല്ലാതെ ഞങ്ങളുടെ കോളേജിന്റെ വഴി ഉണ്ടായിരുന്നു.
1: ശരിക്കും പറയുകയാണെങ്കിൽ തിന്ന് നടക്കുമായിരുന്നു.
2: ഓക്കെ,
1: ഓണമൊക്കെ ആയിട്ട് വല്ലയിടത്തും പോയായിരുന്നു? അതോ വീട്ടിൽ തന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടന്ന് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു?
2: ഓണത്തിന് ഇതൊക്കെ തന്നെയുള്ളൂ പരിപാടി, അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല. കൂട്ടുകാർ വീട്ടിൽ പോവാ, വീട്ടിൽ ഇരിക്കുക.
1: ഓക്കെ, അപ്പൊ ഹരിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ഒരു ഡിഫറെന്റ് എന്താ? പണ്ടത്തെ ഓണ സെലിബ്രേഷനും ഇപ്പോഴത്തെ ജെൻസികളുടെ ഓണ സെലിബ്രേഷനും?
2: പണ്ടൊക്കെ വെച്ചുകഴിഞ്ഞാ വീട്ടിൽ തന്നെയായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ വെച്ചുകഴിഞ്ഞാ
1: ഇപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും.
2: വീട്ടിൽ തന്നെ ആയിരിക്കും,
1: വലിയ വ്യത്യാസം ഒന്നും തോന്നിട്ടില്ലല്ലേ?
2: അല്ല, എന്റെ ഇത് വെച്ച് ഞാനാണെങ്കിൽ എങ്ങോട്ട് പോവാറില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും, അല്ലെങ്കിൽ കൂട്ടുകാരുമാരുടെ കൂട്ടുകാരെ വീട്ടിൽ പോയിരിക്കും. അതാണ് എന്റെ ഒരു ഇത്. പക്ഷേ അല്ലാതെ ഇപ്പോഴത്തെ ജെൻസിയുടെ ഇത് വെച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ അമ്മമാര് കറങ്ങാൻ പോവും, അല്ലാതെ വൈബ് അടിച്ച് കിടക്കും, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറയും.
1: വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ജെൻസിയാണല്ലേ. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5-ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Sexy.

0: ഓണം.
1: ഹലോ, പേരെന്താണ്? ആദിത്യ. ആദിത്യന്റെ വീട് എവിടെ? കൊടവട്ടൂർ.
0: കൊടവട്ടൂർ. ഓക്കെ, അപ്പം വീട്ടിലാരൊക്കെയുണ്ട്?
1: അമ്മ, ഞാൻ, അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഓണമൊക്കെ അടിപൊളിയായിരുന്നു. ഓണമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദിത്യന്റെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്?
1: ഓണക്കളികള്, എല്ലാരുമായിട്ടുള്ള ആ ഒത്തൊരുമയും കാര്യങ്ങളും.
0: ഒത്തൊരുമയും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ ഒത്തൊരുമയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാ ഫീൽ ചെയ്യുന്നത്. കാരണം പണ്ടത്തേക്ക് വെച്ച് നോക്കി ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഒരു ജെൻസി എന്ന നിലയിൽ ആദ്യത്തേക്ക് ഇപ്പോഴത്തെ ഓണ സെലിബ്രേഷൻ ആദ്യത്തിന്റെ വീട്ടിൽ എങ്ങനെയാണല്ലോ? ആദ്യത്തെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്?
1: എല്ലാരുമായിട്ട് തന്നെ നോർമൽ പോലെ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പല പല ഓണ കളികൾ, സദ്യ ഒഴിച്ച് എല്ലാം ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി കറങ്ങി അങ്ങനെയൊക്കെ.
0: ഓക്കെ, അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഭയങ്കര ആ ഒരു കമ്മിറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആദിത്യ, അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പം ആദിത്യയെ സംബന്ധിച്ച് ഇപ്പൊ എന്താ പറയാ, ഫ്രണ്ട്സിനെ കാണാൻ പറ്റാതിരിക്കുക, ഓണത്തിന് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം ഏതാണ് ആദിത്യ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്?
1: ഫാമിലി ആയിട്ട്.
0: വൈഫ്?
1: ഫാമിലി ഭയങ്കര വൈബാണ്.
0: ഫാമിലി ഭയങ്കര വൈബാണ്. ശരിയാണ്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത് ഫാമിലി ഫുൾ വൈബാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിച്ചൊക്കെ ആളുകൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ, ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. പിന്നെ ഓരോരുത്തർ കൊണ്ടുപോകും. പിന്നെ ഫാമിലി എല്ലാം കൂടി അടിപൊളിയാണ്.
0: അടിപൊളിയാണ്. ഇപ്പൊ പണ്ടത്തെ കാലത്തെ വെച്ച് പറയാനാണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴെങ്കിലും പറയാനാണെങ്കിൽ ഈ ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രിപ്പറേഷൻ, മാസങ്ങളോളമുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ വീട്ടിൽ കാണുന്ന ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഓണത്തിന്?
1: പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഓണത്തിന് ഓണം അടുക്കാറാകുമ്പോഴത്തേക്കും തിരുവോണ സമയം ആകുമ്പോഴത്തേക്കാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. പണ്ട് അച്ഛനൊക്കെ പറയുന്നത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അത്തം തൊട്ട് തന്നെ എല്ലാ ഭയങ്കര വിശേഷങ്ങളും കാര്യങ്ങളും ബഹളവും എല്ലാം ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഓണം ഭയങ്കര ഡിഫറൻസ് ആണ്.
0: ഓക്കെ ഡാ, താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
10: ഓക്സിജനിലേക്ക്.
9: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ സുൽത്താനയോടൊപ്പം.
14: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ആശ്രയ FM 90. ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
13: അപ്പോ ഈ ഓണം ആശ്രയ FM 90, കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
3: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം കരുനാഗപ്പള്ളി.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
7: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
8: മാറാനായിട്ട്.
9: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം ഓണം.
13: യെസ്, അപ്പൊ ജെൻസി ഓണത്തിൽ നിന്ന് കൂടിയുള്ളത് ആർജി ശ്രീശാന്താണ്. അപ്പൊ എന്തായാലും ഒരുപാട് ജെൻസികളുടെ ഓണ വിശേഷങ്ങൾ എങ്ങനെയാണ് അവരുടെ ഓണം എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്. എന്താണ് പേര്?
14: ആദർശ്.
13: ആദർശ്, വീടടുത്ത് തന്നെയാണോ?
14: അതെ, കൊട്ടാരക്കരയാണ്.
13: വീട്ടിൽ ആരൊക്കെയുണ്ട്?
14: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്.
13: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
14: ആ, ഹാപ്പിയാണ്.
13: ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയുണ്ട് ഓണമൊക്കെ?
14: ഓണം സൂപ്പർ ആയിരുന്നു. ക്ലബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി,
13: അടിച്ചുപൊളിച്ചു.
14: ആ, അടിപൊളിയായിരുന്നു.
13: ഓക്കെ, ശരി. അപ്പോഴേ, നിങ്ങളുടെ ഒരു ഓണാഘോഷങ്ങൾ എങ്ങനെയാണ്? ഈ ജെൻസീസിന്റെ ഓണാഘോഷം ഇറങ്ങിയതാണ്. അപ്പം ആദർശൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് വീട്ടില്?
14: ഞങ്ങള് ഫാമിലി ആയിട്ടാണല്ലോ ഓണാഘോഷമാണ്. മറ്റേ ഉപ്പേരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരി, ശക്കര വരട്ടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകും. പിന്നെ തിരുവോണത്തിന്റെ അന്നോ അത് കഴിഞ്ഞുള്ള ദിവസം ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകും. പിന്നെ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകും.
13: ട്രിപ്പ് പോകും. നിങ്ങൾ ഈ അത്തപ്പൂക്കളം ഇടുന്ന പരിപാടിയൊന്നുമില്ലേ?
14: അത് ക്ലബ്ബ് മത്സരം ഉണ്ടല്ലോ, അങ്ങനെ പോകും. പിന്നെ തിരുവോണത്തിനൊന്ന് വീട്ടിൽ ഇടും, എല്ലാവരോടും ഇടും. അല്ലാതെ 10 ദിവസം ഇടുന്ന പരിപാടിയൊന്നുമില്ല. തിരുവോണത്തിനൊന്ന് ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബ് പരിപാടിക്ക് മത്സരത്തിന് അങ്ങനെ മത്സരം അങ്ങനെ കാര്യങ്ങളായിട്ട് പോകും.
13: ഈ ഓണം എന്ന് പറയുമ്പോഴേ ആദർശിന്റെ ഏറ്റവും വലിയ മെമ്മറി എന്താണ്?
14: കോളേജിലെ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്.
13: കോളേജിലെ പ്രോഗ്രാംസ് ആണ്. നാട്ടില് പൂ പറിക്കാൻ പോയതൊന്നുമല്ല?
14: ഞാൻ പൂ പറിക്കാൻ പോയിട്ടില്ല.
13: പോയിട്ടില്ല?
14: പോയിട്ടില്ല.
13: എന്റെ ദൈവമേ,
14: കാശ് കൊടുത്ത് വാങ്ങിക്കത്തേ.
13: കാശ് കൊടുത്ത് വാങ്ങത്തുള്ളൂ അല്ലേ?
14: അതെ.
13: നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു രീതി ഇങ്ങനെയാണല്ലേ.
14: ഇപ്പൊ അതാണ് കാരണം, വരവ് വരുന്ന പൂക്കളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലാതെ പൂവിന്റെ പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആകെ ജമന്തി, ബന്ദി, ആരുളി, ചെമ്പരത്തി, അങ്ങനെ 3-4 പേരെ അറിയത്തുള്ളൂ. ബാക്കി പേരൊന്നും അറിയത്തില്ല. ഓരോ കളർ നോക്കി വാങ്ങിക്കുന്നു. അത്തപ്പൂക്കളുടെ ഡിസൈൻ, അതിന് പറ്റിയ കളർ നോക്കി വാങ്ങിക്കുന്നു, വിടുന്നു. പേരൊന്നും അറിയത്തില്ല.
13: പൂ പറിക്കാൻ പോയി എക്സ്പീരിയൻസ് ഇല്ല?
14: പൂ മോഷ്ടിക്കാൻ പോയിട്ടുണ്ട്.
13: മോഷ്ടിക്കാൻ പോയിട്ടുണ്ട് ദൈവമേ.
14: ആ, മോഷ്ടിക്കാൻ പോയിട്ടുണ്ട്. അത് ഒരു കളർ പൂ കിട്ടിയില്ല. അപ്പം വേറൊരു വീട്ടിൽ പോയി മോട്ടിച്ച്.
13: എന്നിട്ട്
14: അവിടെ പട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഓടി രക്ഷപ്പെട്ടു.
13: ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, ഓണത്തിനൊന്നും കടികൊള്ളാഞ്ഞ ഭാഗ്യം. ആ, അപ്പം പണ്ടത്തെ ഓർമ്മയാണ് അല്ലേ? ഇപ്പോഴത്തെ അല്ലല്ലോ.
14: ഇപ്പോഴത്തെ അല്ല, ഇപ്പൊ ഓടാനൊന്നും വയ്യ. വേറൊക്കെ ചാടി
13: പയറൊക്കെ ചാടി.
14: അന്ന് നല്ല ഫിറ്റ് ആയിരുന്നു.
13: എന്നാലും എത്ര നാളത്തെ മുന്നത്തെ ഓർമ്മയത്?
14: ഏറിയാലൊരു 5 വർഷം.
13: 5 വർഷം, അതായത് കോളേജിൽ പഠിക്കുന്ന മുന്നേ?
14: കോളേജിൽ പഠിക്കുന്ന സമയം.
13: പഠിക്കുന്ന സമയത്താണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആ ഒരു യുവജത്തിന്റെ ആ ഒരു തിളപ്പിൽ നിൽക്കുന്ന സമയമാണല്ലേ.
14: അതെ, അന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ പോയി വള്ളി പിടിക്കുമായിരുന്നു. അതാണ്,
13: അതൊക്കെയാണ് ഓണ മെമ്മറി. ആദർശനെ സംബന്ധിച്ച്
14: മെമ്മറി ഫുള്ള് അതാണ്. ഇപ്പോഴത്തെ ഓണത്തിന് വെച്ചാൽ ഇതേ കണക്ക് ഫ്രണ്ട്സ് എല്ലാം പല വഴിക്ക് പോയി. പഴയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എണ്ണം പറഞ്ഞ 3-4 പേര്. ഞങ്ങളെല്ലാവരുടെ ചിലപ്പോൾ ട്രിപ്പ് പോവും, നല്ല സിനിമയ്ക്ക് പോവും. അങ്ങനെ എന്തേലും എല്ലാവരുടെ ഒരു ജംഗ്ഷനി കാര്യം പറയും, അതേ ഉള്ളൂ.
13: അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ സെലിബ്രേഷൻ പറയുമ്പോൾ ഫ്രണ്ട്സ് ഒത്തൊന്ന് ജസ്റ്റ് ട്രിപ്പൊക്കെ ഇന്ന് പോവാ, കറങ്ങുക, തിരിച്ചു വീട്ടിൽ എത്തുക അല്ലേ?
14: അത്രേ ഉള്ളൂ.
13: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ജെൻസി ഓണമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ജെൻസികളുടെ, അതായത് ചെറുപ്പക്കാരുടെ ഓണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തമായ ഓർമ്മകൾ, മെമ്മറീസ് ഒക്കെ പലർക്കും പറയാനുണ്ട്. പക്ഷേ പഴയ മനുഷ്യരുടെ കൂട്ട് പണ്ട് എന്താണ് പഴമയിലെ ഓണത്തിന്റെ മനോഹാരിത ഒരു പക്ഷെ കാണത്തില്ല. എന്നിരുന്നാൽ പോലും ഒരുപാട് ഓർമ്മകൾ ജെൻസിക്ക് ഉണ്ടല്ലേ?
14: ഉണ്ട്, ജെൻസിക്ക് ഉണ്ട്. ഒരുപാട് മെമ്മറീസ് കിട്ടും, പ്രത്യേകിച്ച് ഈ ടൈമിൽ കോളേജ് പിന്നെ സ്കൂൾ ടൈം പരിപാടികളും കാര്യങ്ങളായിട്ട് ഒരുപാടുണ്ട്. അല്ലാതെ പഴമയായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. ഓണം എന്ന് വെച്ചാൽ ഒരു ആഘോഷിക്കാനൊരു ദിവസം, അല്ലാതെ അതിന്റെ അർത്ഥം എന്താണ്, ആരാണ് മാവേലി, മാവേലി എന്തിനാ ചവിട്ടിയെന്നോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല,
13: ഒന്നും അറിയത്തില്ല. അപ്പൊ നല്ല വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ജെൻസികളുടെ അടുത്ത് നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും വൺസ് അഗൈൻ ഹാപ്പി ഓണം കേട്ടോ.
14: താങ്ക് യു, താങ്ക് യു.
13: അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ജെൻസികളുടെ ഓണ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണവിങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
1: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
0: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
1: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Attipalli Onam Offers umai Ruby Beauty Parlor Onam Makeover varum 399 rupees ne Glutathione Facial Korean Glassy Facial thodangiya premium facials special onam offer odu koodi August 10 mudal 31 vare koodade ella facials inum oppam hair spa and hair treatments inum pratheegam onam offerukal Ruby Beauty Parlor Trivandrum Road Kulaman Kottarakara evarkkum Ruby Beauty Parlor
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമണിലുള്ളപ്പോൾ
4: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9444771771.
5: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TVകൾ 100 ഗോൾഡ് കോയിനുകൾ 100 സിൽവർ കോയിനുകൾ 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദിലത് ജി മാർട്ട് MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
8: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
9: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട് നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
8: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
9: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ 1 സ്ഥാപനം.
8: മാളിലോട്ട് മാറിയേ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
9: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
8: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
9: അയ്യോ, അത് ശരിയാ.
8: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
10: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
11: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
11: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
13: ഓക്കെ, അപ്പൊ നമ്മൾ ജെൻസികളുടെ ഓണ സെലിബ്രേഷൻ എങ്ങനെയാണ് എന്ന് ഇങ്ങനെ കേട്ടറിഞ്ഞോണ്ടിരിക്കുകയാണ്. എന്റെ അടുത്തൊരു അടിപൊളി ജെൻസി വന്ന് നിൽപ്പുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനാ?
14: നിരഞ്ജൻ.
13: നിരഞ്ജൻ, അടിപൊളി പേരൊക്കെയാണല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്?
14: അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മൂമ്മയുണ്ട്.
13: ഓക്കെ, വീടെവിടാ?
14: വീട് കൊടാട്ടൂർ.
13: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
14: ഞാൻ ഡിഗ്രി 3rd ഇയർ.
13: ഡിഗ്രി 3rd ഇയർ ആണ്. ഏത് സബ്ജക്ട് എടുത്തിരിക്കുന്നത്?
14: ഫിലോസഫി.
13: ഫിലോസഫി. ഓണമൊക്കെ എങ്ങനെ ഉണ്ട്?
14: ഓണം പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ തന്നെയല്ലേ.
13: വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ നിരഞ്ജൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോ പണ്ടുള്ള ഒരു ഓണം, ഇപ്പൊ നിങ്ങൾ ജെൻസിയുടെ ഓണം തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? അല്ലെങ്കിൽ നിരഞ്ജന്റെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാ?
14: പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഞങ്ങള് കളിക്കാനൊക്കെ പോയിരുന്നു. ഇപ്പൊ ഫോണൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ.
13: വീട്ടിൽ തന്നെ ഇരിക്കും. ഓണത്തിന്റെ അന്ന് പുറത്തോട്ടെങ്കിലും പോകാറില്ല?
14: ഇല്ല, വല്ലപ്പോഴും എല്ലാരും ഉണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും.
13: ആഹാ, അപ്പൊ സദ്യയുടെ ഒക്കെ കാര്യം എങ്ങനാ?
14: സദ്യയൊക്കെ ആണെങ്കിൽ വീട്ടില് വലിയിരിക്കുന്ന ഉണ്ടാകത്തില്ല, ചിക്കനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെക്കാം.
13: നമ്മള് സാധാരണ സദ്യക്ക് പച്ചക്കറിയൊക്കെയാണ് മെയിൻ ആയിട്ടും കഴിക്കാറുള്ളത്. അപ്പം നിരഞ്ജന്റെ വീട്ടില് ചിക്കൻ ആയിരിക്കില്ല, എന്താ ചിക്കൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല.
14: ഇപ്പം സ്പെഷ്യൽ ആയിട്ട് ഒന്ന് വേഗം വെക്കാൻ പറ്റുന്ന ചിക്കൻ ഒക്കെ ഇല്ലല്ലോ, അപ്പൊ ചിക്കൻ ഒക്കെ.
13: ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആണ്, ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറി മെയിൻ ആയിട്ട് വെക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓണ സെലിബ്രേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ? ഓണത്തിന് പ്രത്യേകിച്ച് വല്ല ടൂർ പോകുക അങ്ങനെ വല്ല പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ?
14: എല്ലാ വർഷവും ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങും, പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് പോകത്തില്ല?
13: പോകത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. ഇറങ്ങുന്ന പുതിയ സിനിമയൊക്കെ കണ്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു
14: പോകല്ലേ? പുതിയ സിനിമയൊക്കെ കണ്ട് ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്റർ കണ്ടിട്ട് തിരിച്ചു വീട്ടിൽ കടന്നു വന്നിട്ട് പിന്നെ ഫോണിൽ കളിക്കും.
13: ഓക്കെ ഓക്കെ, അപ്പൊ നിരഞ്ജൻ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
14: താങ്ക് യു സോ മച്ച്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: ചേച്ചി, രാവിലെ തന്നെ
2: എങ്ങോട്ടാണ്?
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
3: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
3: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
3: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
7: എല്ലാ പർച്ചേസിനും കൈനിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
9: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഹലോ, പേരെന്താണ്?
11: അലീന.
10: അലീന, അലീനന്റെ വീട് എവിടെ?
11: കൊടുവട്ടൂർ.
10: കൊടുവട്ടൂർ. അപ്പൊ ഇവിടെ എന്താണ്?
11: ഇവിടെ കൈകൊട്ടിക്കളിയുടെ റീൽസ് എടുക്കാന്ന്.
10: കൈകൊട്ടിക്കളിയുടെ റീൽസ്? ഇപ്പൊ റീൽസിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ഓണം നമ്മൾ ജെൻസീസിനെ ഒക്കെ സംബന്ധിച്ച് ഫുൾ റീൽസ് പടവാക്കുക, അതല്ലേ മെയിൻ? തവണ എത്ര റീൽസ് എടുത്തു ഈ ഓണത്തിന്?
11: 2-3.
10: 2-3 ഒക്കെ എടുത്തു. അപ്പൊ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
11: അടിപൊളിയായിരുന്നു.
10: അടിപൊളിയായിരുന്നു. അപ്പൊ ഓണത്തിന് എന്തൊക്കെയായിരുന്നു ദിവസമൊക്കെ അടിച്ചു പൊളിച്ച്? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിലൊക്കെ നടന്നു?
11: ഓണക്കളികള്,
10: അലീന ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. അല്ല, എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ഞങ്ങൾ മൈക്കോട്ട് മുന്നോട്ട് വന്നപ്പോ ഇച്ചിരി ഇൻട്രോവേർട്ട് ആയി മാറി. അല്ലേ, അപ്പൊ നമ്മള് പണ്ടത്തെ ഓണം ഒക്കെ എന്ന് വെച്ചാൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾക്ക് സെലിബ്രേറ്റ് ചെയ്തോണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഓണം, അലീനയുടെ ഓണം എങ്ങനെയാ? ഒരു ദിവസത്തെ ഓണം
11: അടിപൊളിയായിരുന്നു.
10: അടിപൊളിയായിരുന്നു. വൈബായിരുന്നു. അല്ലെ, എങ്ങനെയായിരുന്നു? ഐ മീൻ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഓണം?
11: എന്തൊക്കെ ഓണക്കളികൾ? പിന്നെ അങ്ങനെ അത്തം
10: തൂക്കിടാറുണ്ട്.
11: എന്നിട്ട് സദ്യ
10: ഉണ്ടാക്കോ? സദ്യ അമ്മ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ. എന്നിട്ട്?
11: എന്നിട്ട്
10: ഇനി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
11: 9.
10: 9-ാം ക്ലാസ്. അപ്പൊ ഈ ഓണം കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് തിരിച്ചു വരുമ്പോ റിസൾട്ടിനെ കുറിച്ചൊരു പേടിയുണ്ടോ? കുറച്ചൊരു പേടിപ്പിക്കട്ടെ, അത് വേണ്ട. അപ്പം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ടിനെ കാലിച്ച് ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ പേടിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പേടിയൊന്നുമില്ല, വീട്ടിൽ പേരൻസ് ഒക്കെ ഭയങ്കര കൂളാണ്. അപ്പൊ ഈ ഓണം ഇങ്ങനെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കുകയാണ്. ആണ്. അപ്പൊ കേട്ടല്ലോ, ഇതാണ് നമ്മുടെ ജെൻസി പിള്ളേരുടെ ഓണം. കാലം മാറുമ്പോൾ ആഘോഷങ്ങളുടെ രീതികൾ മാറിയേക്കാം. തൊടിയിലെ പൂക്കൾക്ക് പകരം ഓൺലൈൻ ഡെലിവറി വന്നേക്കാം. മുറ്റത്തെ കളികൾ റീൽസിലേക്കും ട്രെൻഡുകളിലേക്കും മാറിയേക്കാം. പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിലും ഓണത്തിന്റെ ആ വൈബ്, ഒരുമിച്ചിരിക്കുന്നതിലെ ആ ഒരു സന്തോഷം, അതൊന്നും ഈ പുതുതലമുറയ്ക്കും അന്യമല്ല എന്നിവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാറ്റങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ഓണത്തിന്റെ ആത്മാവ് കാത്തു സൂക്ഷിക്കുന്ന ഈ ചെറുപ്പക്കാരാണ് നാളത്തെ പ്രതീക്ഷ. ഈ പൊന്നോണം പുതിയ ചിന്തകൾക്കും പുതിയ തുടക്കങ്ങൾക്കും ഒപ്പം ഓർമ്മകളും നിറയുന്നതാകട്ടെ. എനിവേ, ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
7: സമ്മാനങ്ങളും.
8: കൂടാതെ കേരളത്തിൽ ഉടനീളം ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം
9: 25 ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 എൽഇഡി ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: ഗോപുനന്ദിലൻ ജി മാർ, എം സി റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മുതൽ RJ സുൽത്താനയോടൊപ്പം.
12: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ആശ്രയ FM 90. ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
2: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: and welcome to the Onam special Onam Telana with me RJ Sultana Onastria FM 90 Nadinoppam Nattarkoppam Onam Telana.
1: Hello, perendan
2: Adishma.
1: Adishma nalla variety aayittulla perannallo.
2: Okay, paarani perittu amma
1: ammayanalle. Okay, amma kuttiyano അമ്മ മോളാണോ? ഓക്കെ, ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: ഓണമൊക്കെ അടിപൊളിയായിരുന്നു.
1: അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്
2: നോക്കോ, ഓണപ്പരിപാടി, ഓണക്കളികള്, പിന്നെ ഓണസദ്യ ഒക്കെ
1: എല്ലാം ഉണ്ടല്ലേ. അപ്പൊ എല്ലാം ഓടി വരുന്നത്. എന്നാല് നമുക്ക് ആദ്യമയ്ക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഓണം, ഓണത്തെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പണ്ടത്തെ ഓണമൊക്കെ വെച്ച് നോക്കുമ്പോ?
2: പണ്ടത്തെ ഓണം പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നില്ല, എല്ലാം ഒരുപോലെയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്
1: ആണല്ലേ ഇപ്പൊ ഒരുപോലെയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, വീട്ടിലായിരിക്കും?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ.
1: ഞാനിപ്പോ ആദിഷ്മ എടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറയാൻ റെഡിയാണ്?
2: നോക്കാം.
1: വലിയ കാര്യമായിട്ടുള്ള ചോദ്യം ഒന്നല്ല, നമ്മളൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോണത്. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചാല്, ഓണസദ്യയിലെ എല്ലാ കറികളും തീർന്നു പോയാലും ഇലയിൽ ഒരിക്കലും തീരാത്തൊരു സാധനം ഉണ്ട്, ഏതാണെന്നറിയോ?
2: എനിക്കറിയണം.
1: ഓണയിലയില്ലേ, ഇപ്പൊ നമ്മള് ഓണത്തിന് ഓണസദ്യയിലെ എല്ലാ കറികളും തീർന്നു പോയി, പക്ഷെ അതിനകത്ത് ബാക്കിയായിട്ട് വരുന്ന ഒരു സാധനം ഉണ്ട്. ആരാ പറഞ്ഞു തന്നേ? അവിടെ അശരീരി പോലെ ഒരു ഇലാന്ന് കേട്ടു, അപ്പഴേ എനിക്ക് തോന്നി ഇവിടെ ഉത്തരം ഇപ്പൊ പറയുന്നു. ഇലയാണ് കറക്റ്റ് ആൻസർ. ഓക്കെടാ, താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil, Kannadakalude, Vipulamaya Shekharam. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakkara.
2: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഓണം ദില്ലാനോ.
5: ചേട്ടാ പേരെന്താണ്?
6: ഷമീർ.
5: ഷമീർ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ?
6: ഓണമൊക്കെ അടിപൊളി. സൂപ്പർ
5: സൂപ്പർ അല്ലേ?
6: സൂപ്പർ.
5: ഓക്കെ, വീട് എവിടെയാ?
6: വീടടുത്ത സ്ട്രീറ്റ്
5: സ്ട്രീറ്റിലാണ്. അപ്പൊ ഇവിടെ
6: കച്ചവടമായിട്ട്
5: എങ്ങനെ ഉണ്ടായിരുന്നു?
6: കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം.
5: കുഴപ്പമില്ല, നല്ല കച്ചവടമായിട്ട് പോകണം അല്ലേ? ഓക്കെ ചേട്ടാ, നമ്മുടെ ഈ ഓണം എന്ന് വെക്കുമ്പോ ചേട്ടന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന എന്തോ?
6: ഓണം ഓടി വരുന്നത് സദ്യ.
5: എല്ലാവരും ഒരേ ഉത്തരവാട്ടോ. ഓക്കെ, സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്?
6: ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോ നമ്മുടെ പ്രഥമൻ.
5: പ്രഥമൻ മറ്റുള്ളൊരു പായസം എന്നേ പറഞ്ഞോളൂ ചേട്ടൻ. പ്രഥമൻ പ്രഥമനാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിലാരൊക്കെ?
6: വീട്ടില് ഫാദർ ഉണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്, പിന്നെ ജ്യേഷ്ഠന്റെ വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, രണ്ട് മൂന്ന് മക്കൾ.
5: നല്ല ജോയിന്റ് ഫാമിലി ആണല്ലേ?
6: ജോയിന്റ് ഫാമിലി.
5: ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടുള്ള ഓണമാണ് ചേട്ടന് ഇഷ്ടം അതോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോണേ?
6: ഫാമിലി ആയിട്ടുള്ള ഓണം.
5: ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഫാമിലി മാൻ ആയ ചേട്ടനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാൻ റെഡിയാണ്?
6: തീർച്ചയായിട്ടും
5: റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, നമ്മുടെ ചോദ്യം ഇതാണ്. തിരുവോണ ദിവസം മാവേലി എല്ലാ വീടുകളിലും വരും, പക്ഷെ ഒരു വീട്ടിൽ മാത്രം അദ്ദേഹം കയറില്ല. ഏതാണ് ആ വീട്?
6: സ്വന്തം വീട്.
5: അതെന്ത്? മാവേലിക്ക് എല്ലാ വീട്ടിലും പോണ്ടോട്ട് സ്വന്തം വീട്ടിൽ മാത്രം മാവേലി വരില്ല. എങ്കിൽ അതല്ല ഉത്തരം.
6: ഉത്തരം പറഞ്ഞു.
5: ഉത്തരം പൂട്ടിയിട്ട വീട്.
6: ഓക്കേ,
5: താങ്ക് യു. താങ്ക് യു.

0: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. ആ
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ചേച്ചി, രാവിലെ തന്നെ
7: എങ്ങോട്ടായി
8: ഓക്സിജനിൽ? അഞ്ചു ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം വ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ. യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മുതൽ RJ സുൽത്താനിയോടൊപ്പം.
10: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ആശ്രയ FM 90. ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
5: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി മൂന്നാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
1: എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ. ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി മൂന്നാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന 77,265, നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. ഗ്രാമിന് 14,770 പവന് 118,160 ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപ്പോലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപ്പോലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90.

0: ഓണം തില്ലാനോ?
1: ചേച്ചി പേരെന്താ?
2: ആലീസ്.
1: ആലീസ്, ആലീസ് ചേച്ചി, ഈ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: നല്ലയായിരുന്നു.
1: നല്ലയായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ, പപ്പ, എല്ലാരും ഉണ്ട്.
1: എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഈ ഓണം എന്ന് കേൾക്കുമ്പോ ചേച്ചിയുടെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്?
2: ഓണസദ്യ.
1: ഓണസദ്യ തന്നെ. ഓക്കെ, ഇപ്പൊ ഈ ഓണത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ്? കുട്ടിക്കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചേച്ചിക്ക് എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്?
2: ചൈൽഡ്ഹുഡ് ഓണക്കളികള്.
1: അതെ അതെ, എത്രയൊക്കെ നമ്മുടെ നാട് എന്തൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇൻട്രോട്ടാണോ? ചെറുതായിട്ട്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇൻട്രോട്ട് ആയിട്ടുള്ള നമ്മൾ ആലീസ് ചേച്ചിയോടാണ് നമ്മൾ ഇപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാൻ പോണത്. അപ്പൊ ചോദ്യം ഇതാണ്, ഓണത്തിന് നമ്മൾ പപ്പടം കാച്ചും, എന്നാൽ ഓണത്തിന് മാത്രം വരുന്ന ഒരു പടമുണ്ട്, ഏതാണ്? സിനിമയിലോട്ടൊന്നും പോകണ്ട, ലോ ലെവലിൽ ചിന്തിക്കുക. നമ്മൾ ഓണമെന്ന് കേൾക്കുമ്പോ ഈ മനുഷ്യന്റെ മുഖവും ഈ മനുഷ്യന്റെ പടവും ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്.
2: അറിയില്ല അല്ലേ. മാവേലി.
1: സംശയം എന്താ? മാവേലി തന്നെ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ സുൽത്താനിയോടൊപ്പം.
1: ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ആശ്രയ FM 90 ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ഓണം തില്ലാനാ.
1: അതെ, പേരെന്താണ്?
2: അർപ്പിത. ആദില.
1: നമുക്ക് രണ്ടുപേരാണ് ഇവിടെ കിട്ടിയേക്കുന്നത്, അർപ്പിതയും ഉണ്ട് ആദിലയും ഉണ്ട്. അപ്പൊ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു?
2: നല്ലപോലെ പോകുന്നു.
1: പക്ഷെ പോട്ടെ, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ?
2: തൂക്കി നമ്മൾ ഓണം.
1: സൂപ്പർ. നാള് ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നല്ലേ. അതെ അതെ. ഇൻട്രോവേർട്ട് ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോ രണ്ടുപേരെ മനസ്സോട്ട് ആദ്യം ഓർമ്മ വരുന്നത് എന്തുവാ?
2: സദ്യ.
1: സദ്യ ശരിയാ. ഫുഡ് വിട്ടൊരു പണിയില്ല. സദ്യ ഒക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ ഉറങ്ങണം. എന്റെ അമ്മ സീൻ തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റെഡിയാണ്. ഓക്കെ, നമ്മൾ ഈ ഓണ സദ്യയിലെ എല്ലാ കറികളും തീർന്നു പോയാലും ഇലയിൽ ഒരിക്കലും തീരാത്തൊരു സാധനം ഉണ്ട്, ഏതാണെന്നറിയാവോ?
2: അച്ചാറാണോ?
3: ചോറാണോ?
1: എടാ, ഓണ സദ്യയിലെ എല്ലാ കറികളും എല്ലാം തീർന്നു പോയാലും അവസാനം ആ ഇലയിൽ ഒരിക്കലും തീരാത്തൊരു സാധനമുണ്ട്. ഒന്ന് ചിന്തിച്ചാ കിട്ടിയേനെ, കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എലയാടാ, എന്ത് കഴിച്ചാലും എല അവിടെ കാണത്തില്ല പിള്ളേര്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറേ ആളുകളോട് കുറേ ഓണവിശേഷികൾ ചോദിച്ചറിയാൻ സാധിച്ചു. അതിൻ്റെ ഉത്സവം ഒരുപാട് ഫണ്ണി ക്വസ്റ്റ്യനും ഒരുപാട് പൊട്ട ആൻസറും ഒരുപാട് നല്ല ബുദ്ധൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണം തില്ലാന ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Hey, hello, very good evening and welcome to the Onam Special Chat Show with me, RJ Sultana. മലയാളികളുടെ മഹോത്സവമായ ഈ പൊന്നോണ ദിനത്തിൽ ഇന്നത്തെ ഈ ചാറ്റ് ഷോ ഒരല്പം സ്പെഷ്യൽ ആണ്. കാരണം മറ്റൊന്നുമല്ല, യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ എനർജിയുടെ പര്യായം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു കിടലം ഗസ്റ്റ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാമായ കാർത്തിക് സൂര്യയാണ്. ചേട്ടാ, വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ.
1: താങ്ക് യു സുൽത്താന.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണമായിട്ട് കാലിന്റെ ലിഗമെന്റ് വലിഞ്ഞ റസ്റ്റിലാണ്, എന്നാലും
0: ഓണം വെള്ളത്തിലായല്ലോ. പിന്നല്ല സീനാണ്. ഓക്കെ, അപ്പൊ വ്ലോഗിങ്ങും ടി വി ഷോസും ഒക്കെ ആയിട്ട് എപ്പോഴും തിരക്കിനാണല്ലോ. സോ ഇത്തവണത്തെ ഓണം എവിടെയാണ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്തത്?
1: ഓണം എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. കാരണം വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓണം പോലെ വേറെ ഒരു പരിപാടിയും വരില്ല. വൈഫും അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മൾ അത്തപ്പൂവൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വേണ്ട സ്പെഷ്യൽ പാൽപ്പായസവും ബോളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുട്ടി അടിച്ചു.
0: പിന്നെ അല്ല, എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അറ്റൻഡ് ഓഫ് ദി ഡേ വീട്ടിൽ പോയി ആ പാലട പായസം ഒക്കെ കഴിക്കുമ്പോൾ ഒരു ഫീല്, അതൊന്ന് വേറെ തന്നെ അല്ലേ?
1: ശതമാനം.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടന്റെ ബാല്യകാലത്തെ ഓണ ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫാക്ടർ ഏതായിരിക്കും?
1: കുട്ടിക്കാലത്തെ ഓണത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടുമ്പുറത്ത് നമ്മൾ കൂട്ടുകാരെല്ലാം ആയിട്ട് ഒന്നിച്ച് പറമ്പുകളിൽ പോയിട്ടുള്ള ഓണക്കളികളും, അല്ലെങ്കിൽ ഓണ സമയം ഓണ വെക്കേഷൻ ആവുമല്ലോ, വെക്കേഷൻ ആവുമ്പോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മള് പറമ്പിലുള്ള ക്രിക്കറ്റ് കളി, വോളിബോള് കളി. ഇപ്പൊ നമുക്ക് പറമ്പുകളില്ലല്ലോ,
0: അതുകൊണ്ട്
1: കലാരൂപ കാണാനും ഇല്ല. അപ്പൊ അതാണ് ശരിക്കും കുട്ടിക്കാലത്ത് മിസ് ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു സംഭവം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
5: മാറാനായിട്ട്.
6: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാണ് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: Yes, we are back on the Honor Special Chat Show with me, RJ Sultan. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ദ കേരളാസ് ഫേഴ്സ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ, ചേട്ടൻ സാധാരണക്കാരുടെ ഒരു ഓണവും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു സെലിബ്രിറ്റി ലൈഫിൽ ആ ഒരു ഓണവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
8: ആക്ച്വലി ഓണം അന്നും ഇന്നും ഒക്കെ സെയിം ആണ്. നമ്മളുടെ തിരക്കുകളും നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെയാണ് മാറുന്നത്. പണ്ട് നമുക്ക് 10 ദിവസം അവധിയാണ്, അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കാം, വീട്ടുകാരുടെ കൂടെ ഓണത്തിനൊരു സിനിമ കാണും, വീട്ടുകാരുടെ കൂടെ അതെ 10 ദിവസവും നമുക്ക് വീട്ടില് രാവിലെ കളം വരച്ച് അത്തപ്പൂ, ഒരു ദിവസം ഒരു കളം, 2 ദിവസം 2 കളം, അങ്ങനെ ലാസ്റ്റ് ഡേ വരെ നമ്മൾ അത്തപ്പൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വീട്ടില് ആഘോഷിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഓണത്തിന്റെ തലേ ദിവസം വരെയും വർക്കാണ്. ഓണം കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും വർക്ക് തുടങ്ങുകയാണ്.
7: ാണ്
8: അതെ. അപ്പൊ ലൈഫ് കുറച്ചുകൂടെ ബിസിയായി, ലൈഫ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്.
7: ഓക്കെ, അപ്പോൾ ഒരു സാധാരണക്കാരനിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വ്ളോഗറായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ജേണിയെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
8: സാധാരണക്കാരനിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും സാധാരണക്കാരൻ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം
7: കൂടുതൽ ഇഷ്ടം,
8: കാരണം നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വന്നു എന്നുള്ളതല്ലാതെ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നോ പണ്ട്, ഇപ്പോഴും എന്റെ റൂട്ട്സ് അതുപോലെ തന്നെ സ്ട്രോങ് ആണ്.
7: ഓക്കെ, അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്.
8: അതെ, ലൈഫ് സിമ്പിൾ ആണ്, നമ്മൾ അതിനെ കോംപ്ലക്സ് ആക്കാതിരുന്നാ മതി. ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ഹാപ്പിനെസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൺ.
7: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഏവർക്കും ശെങ്കമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ
2: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
7: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
6: അതിന് ഓക്സിജൻ എന്താ?
7: ഓണത്തിന് യഥാർത്ഥത്തിൽ ക്രൂമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന.
3: ഏവർക്കും വൈഎസ് ഹാർഡ്വെയേഴ്സ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
8: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ സുൽത്താന. അങ്ങനെ ഒരുപാട് ഓണവിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ട് വരികയാണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിലൂടെ. പക്ഷേ കൂടെയുള്ള ആരാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. യെസ്, മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഈ യൂട്യൂബിലോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പേഴ്സൺ ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
9: ശരിക്കും നമ്മുടെ നാട്ടില് ഈ യൂട്യൂബ് ഒക്കെ പണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ട്യൂട്ടോറിയൽ കാണാനൊക്കെ ആയിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് എന്തോ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു ഫോറിൻ വ്ളോഗറിന്റെ വ്ളോഗ് ആക്സിഡന്റലി, ക്രീസി നൈസ്റ്റായിട്ട് എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. അപ്പൊ പുള്ളി ഈ ഡെയിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു വലിയ ഹീറോ പോലെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്തായത്, ഇങ്ങനെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനെടുത്ത് കാണുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ സജഷൻ വരുമ്പോ നമ്മൾ രണ്ടുമൂന്നെണ്ണം കണ്ടപ്പോ നമുക്ക് ഇത് കൊള്ളാമല്ലോ, അപ്പൊ ഇന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ പോയില്ലേ, നമുക്കൊരു ഫെമിലിയാരിറ്റി വന്നു. അങ്ങനെ ഞാൻ മലയാളത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പേര്, അതും ലൈഫ് സ്റ്റൈൽ ആരും ചെയ്യുന്നില്ലായിരുന്നു, ട്രാവലും ടെക്കും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു കുന്നിന് ലൈഫ് സ്റ്റൈൽ ഈ ഗോസിപ്പ് ചാനലുകൾ
8: റിയാക്ഷൻ പോലത്തെ,
9: റിയാക്ഷൻ ചാനൽസ് ഒന്നും വന്നില്ല അന്ന്. ഈ ഫേസ് ഇല്ലാതെ ഈ നടി ഇവിടെ പോയപ്പോൾ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞിട്ട് ഈ നടിമാരുടെ അച്ഛന്റെ പേരുകൾ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ
8: ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു.
9: അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ട്രെൻഡിങ്ങില്, ഒരു ടോപ്പ് ഒരു 50 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ട്രെൻഡിങ് ലിസ്റ്റ് ഒക്കെ ആയിരുന്നു മെയിൻ. അപ്പൊ അന്ന് മലയാളത്തിൽ ഇങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് മലയാളത്തിൽ ഒന്ന് വന്നുകൂടാ എന്ന് വിചാരിച്ചാണ് ഞാൻ കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ചാനൽ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്.
8: പിന്നെന്താ, അങ്ങനെ അന്ന് ചിന്തിച്ചത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ എല്ലാമായ ഒരു വ്ളോഗറിനെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ.
9: ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നതിൽ.
8: ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
7: നിങ്ങൾ എന്തോ മനസ്സായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
8: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
7: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
8: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
7: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
8: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
7: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
8: അയ്യോ, അത് ശരിയാ.
7: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ

깔끔하거나 지덜끈한 거나 이런 약혼마나 너무 끝나나 지덜끔하거나 지덜끈한 거나 이런 약혼마나

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേച്ചി, രാവിലെ തന്നെ
3: എങ്ങോട്ടായിട്ടോട്ടം മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: Yes, we are back on the Honor Special Chat Show with me, RJ Sultan. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കേരള's first lifestyle blogger ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഓക്കെ ചേട്ടാ, അപ്പൊ ഈ യൂട്യൂബിലേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രചോദനം ഇങ്ങനെയായിരുന്നു പറഞ്ഞു. എന്നാല് കാർത്തിക് സൂര്യയുടെ വ്ളോഗുകളിൽ കാണുന്ന ആ ഒരു ഒറിജിനാലിറ്റിയും എനർജിയും എപ്പോഴും നിലനിർത്താൻ എങ്ങനെ സാധിക്കുന്നു, ആ ഒരു ടിപ്പ് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്?
5: അതുണ്ടല്ലോ, ഇഷ്ടം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നമ്മളത് എത്ര അങ്ങനെയാണെങ്കിൽ നമ്മളത് എത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് അതിനോട് ഫീൽ ചെയ്യില്ല. നമുക്ക് അതിൽ കൂടുതൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇനി ഇതിനെങ്ങനെ ബെറ്റർ ആക്കാം. എനിക്ക് തുടങ്ങാൻ നേരത്തെ എനിക്ക് എഡിറ്റിംഗ് അറിയില്ലായിരുന്നു, എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ അറിയില്ലായിരുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോന്ന് പഠിച്ചെടുത്ത്, അത് പഠിക്കുന്നതും ഇമ്പ്രൂവ് ആവുന്നതും ഒക്കെ ഇതിനോടുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള എന്തൊരു കാര്യത്തിലോട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ഒരു ഇന്നേറ്റ് ആയിട്ടൊരു എനർജിയും ഒരു എന്തൂസിയാസവും ഒക്കെ കാണും എന്നുള്ളതാണ് എന്റെ ഒരു കണ്ടുപിടുത്തം.
4: ഓക്കെ, അപ്പൊ ചേട്ടന്റെ തിയറി എങ്ങനെയാണ്? അപ്പൊ അതായത് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം ചെയ്യുക.
5: അതെ, കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഒരു പരിധി കഴിയുമ്പോ നമുക്കത് ഹെക്റ്റിക്കാവും. പക്ഷേ ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയാണ്.
4: അതെ, ഇഷ്ടമുള്ള കാര്യം കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്യാം, അത്രേ
5: ഉള്ളൂ.
4: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: മണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: നന്ദലൻ ജിമാർട്ട്
6: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ സുൽത്താന. അങ്ങനെ ഒരുപാട് ഓണം വിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ട് കേട്ട് വരികയാണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിലൂടെ. പക്ഷെ കൂടെയുള്ള ആരാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, യെസ്, മറ്റാരുമല്ല കേരളത്തിന്റെ സ്വന്തം കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഈ യൂട്യൂബ് ബ്ലോഗിംഗിൽ നിന്ന് ടെലിവിഷൻ ആങ്കറിംഗിലേക്കുള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു?
1: ഞാൻ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ടെലിവിഷൻ ഫീൽഡിലോട്ട് വരുമെന്നോ ആക്ച്വലി ബ്ലോഗിങ്ങിലോട്ട് പോലും വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് അന്നിങ്ങനെ വൈറലായി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് മഴവിൽ മനോരമയിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു കോള് വരുന്നത്, ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു കോമഡി ഷോ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അപ്പൊ കാർത്തിക്കിനെ അതിന്റെ ഹോസ്റ്റായി എടുത്താൽ കൊള്ളാം എന്നാണ് എന്റെ ഒരു ചോയ്സ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നമുക്ക് ഈ വ്ളോഗും ഒരു ക്യാമറ തന്നെ എടുത്തോണ്ട് നടക്കുന്നതിന്റെ പാട് എനിക്കറിയാം. അങ്ങനെ അവരെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്തു അല്ലാണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ല, അവര് ഒന്ന് കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോഴും എനിക്ക് ടെൻഷൻ, ഞാൻ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രോഗ്രാമിൽ വന്നിട്ട് അത് പിന്നെ മോശമായി കഴിഞ്ഞാൽ എന്തോ ഒരു ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഞാനൊരു താല്പര്യക്കുറവായിരുന്നു. പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്നതിന്റെ രണ്ടുപേര്, അന്നത്തെ പ്രൊഡ്യൂസറും അതായത് ഡെപ്യൂട്ടി പ്രൊഡ്യൂസറും സതീഷേട്ടനും ശ്രുതിയും കൂടെ എന്റെ അടുത്ത് സംസാരിച്ച് എന്നാ ശരി, നമുക്കൊരു 80 എപ്പിസോഡ് നമുക്കൊരു ട്രയൽ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കാം, കാർത്തിക്കിന്റെ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ടെലിവിഷനിൽ ഒരു ട്രയൽ ആൻഡ് എന്തായാലും എല്ലാം ട്രൈ ചെയ്യുന്നു, ഇതും കൂടെ എന്തോ ട്രൈ ചെയ്തു കൂടാ എന്ന് വൈനോട്ടിൽ തുടങ്ങിയതാണ്. 80 എപ്പിസോഡ് എന്ന് പറഞ്ഞ കോൺട്രാക്ട് ഷോ ഇറങ്ങിയപ്പോ അത് വമ്പൻ ഹിറ്റായി, മഴവിൽ മനോരമയുടെ നമ്പർ 1 പരിപാടിയായി. ഇപ്പൊ അതാ 2000 എപ്പിസോഡ് ആവുമ്പോൾ
0: ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് ഈ ഒരു മൊമെന്റില്?
1: ഗ്രേറ്റ്ഫുൾ.
0: ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരാളിങ്ങനെ ആങ്കറിംഗിൽ, ലൈവ് പ്രോഗ്രാമിനൊക്കെ ആങ്കറിംഗിന് വന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര വിഷമത്തിലാണെങ്കിലും അവരെയും കൂടി ഹാപ്പി ആക്കുന്ന രീതിയിൽ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ആങ്കർ ചെയ്യുന്നത്, ശരിക്കും ഇത് എങ്ങനെ സാധിക്കുന്നേ?
1: അതെ, ഞാൻ ബ്ലോഗിൽ എന്താണോ നമ്മൾ ഒരു എനർജറ്റിക് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്, ലൈഫിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ ആങ്കറിംഗിലും ചെയ്യുന്നത്. എന്റെ അടുത്ത് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല, നമ്മൾ എന്താണോ വീട്ടിൽ സംസാരിക്കുന്നത് അതേ രീതിയിൽ ടിവി സംസാരിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ഹേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കമന്റിലൊക്കെ, യോ എന്തോന്നത്, ഇവൻ എന്തോന്ന് മര്യാദക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടെ, പിന്നെ എനിക്ക് ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് ആ സ്ലാങ് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പക്ഷെ അതൊക്കെ പതുക്കെ ആൾക്കാർ നോക്കിയപ്പോ ഇത് നമ്മുടെ ചെറുക്കൻ എന്നുള്ളൊരു ഫീൽ വന്നു. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്യുന്നു, അത്ര ഭീകരനൊന്നും അല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തത്.
0: ചേട്ടാ, ഇപ്പൊ ഈ മോസ്റ്റ് ഓഫ് ദി ഷോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരാൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് നമ്മൾ പലയിടത്തും കാണാറുണ്ട്. എന്നാൽ ചേട്ടന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയുടെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ, അതിനകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ സ്റ്റൈലാണ് ചേട്ടന്റേത്. സത്യം പറഞ്ഞാൽ അതിന് ചേട്ടന്റേതായ ഒരു സിഗ്നേച്ചർ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയാനുണ്ട്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Sarvam.
1: Yes, we are back on the Onam Special Chat Show with me, RJ Sultan. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ദ കേരളാസ് ഫേഴ്സ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഈ ആങ്കറിങ്ങും അതുപോലെ തന്നെ ഈ ബ്ലോഗിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോഗിങ്ങിൽ നിന്ന് ചേട്ടൻ പെട്ടെന്ന് ഈ ആങ്കറിംഗ് ഫീൽഡിലോട്ട് വന്നപ്പോ ഫേസ് ചെയ്തിരുന്ന ബുദ്ധിമുട്ട് എന്തെല്ലാമായിരുന്നു?
2: ആക്ച്വലി എനിക്ക് ഫേസ് ചെയ്തത് എന്റെ മെമ്മറി കുറച്ച് വീക്കാണെന്നുള്ളതാണ്. ഈ പേരുകള് പറയാനായിട്ട് ഞാൻ കുറച്ച് അധികം പഠിച്ചു വെക്കും, പക്ഷെ പറയാൻ നേരം തെറ്റിപ്പോകും. അപ്പൊ അതാണ് അന്നും ഇന്നും എന്നെ വേട്ടാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഒരു പ്രാവശ്യം മമ്മശ്ശേരിയിൽ ഇതുപോലെ രജിഷ വിജയം വന്ന എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ ഇവനൊരു ഏറുമാട കെട്ടിയിട്ട് എന്നെ അതിന്റെ മണ്ടി ഇരുത്തിയേക്കണം. ഒന്നാമത് എനിക്ക് ഹൈറ്റ് പേടി. അപ്പൊ രജിഷ അതിന്റെ മേലെ ഇരുന്നിട്ട് രജിഷ വിജയൻ ഇൻട്രോഡ്യൂസ് ചെയ്യണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഫ്ലോർ ഓഫ് ഒരു ചിരി ഇടിച്ചിരി പമ്പരിച്ചിരി താഴെ നോക്കിയപ്പോ ഫുൾ ടെൻഷൻ. രശ്മിക
1: മന്ദാനിഷ
2: ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരുന്ന രജിഷയുടെ മുഖം പോയ പോക്ക് കാണുമായിരുന്നു. പിന്നെ ഞാനിത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞു, ഇത് കട്ട് ചെയ്ത് കളയണേ. എന്നിട്ട് ഞാൻ എപ്പിസോഡ് പറയാനെടുത്ത് നോക്കിയപ്പോ പ്രൊമോയില് ആദ്യം കാണിച്ചേക്കുന്ന ഇത്. അങ്ങനെ വ്യത്യസ്തമായ ആങ്കറിംഗ് ജീവിതമാണ് എന്റേത്.
1: ആണല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
6: മാറാനായിട്ട്.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 രൂപീസിന്. ബ്ലൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലം കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യെസ് വി ആർ ബാക്ക് ഓൺ ദി ഓണേഴ്സ് സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ സുൽത്താൻ. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കേരളാസ് ഫേസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ എടുക്കാനാണെങ്കിൽ ആദ്യം ഒരു യൂട്യൂബറായി, പിന്നീട് ഇപ്പൊ ഒരു ആങ്കറായി. ശരിക്കും പറഞ്ഞാല് എല്ലാം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഭാവിയിൽ ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടോ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുമോ?
1: എനിക്ക് അറിയില്ല സുൽത്താന.
0: അറിയില്ല,
1: നമുക്ക് ലൈഫിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, എപ്പോഴാണ് ഡെവലപ്പ് ആവുന്നത്, ഇവോൾവ് ആവുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ക്യാമറ ഒരുപാട് നാള് ഉപയോഗിച്ചു കഴിയുമ്പോ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂല്ലേ എന്ന് വിചാരിക്കുമ്പോ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അപ്പോ അതുപോലെ ഇപ്പോ എന്റെ പ്രസന്റേഷൻ സ്കിൽസ് തുടങ്ങിയപ്പോ ഉള്ളതാണൊക്കെ ഇപ്പൊ ഒരുപാട് പോളിഷ്ഡ് ആയി, ഒരുപാട് ബെറ്റർ ആയി. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ലൈഫിൽ അങ്ങനെയാണ്. ഇപ്പോ ചിലപ്പോ ഒരു 10 വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് ചേഞ്ച് ആവും, നമ്മുടെ ഔട്ട്ലുക്ക് ചേഞ്ച് ആവും ലോകത്തോടുള്ള. അപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കടന്നു വരുമ്പോ അതിനെ പഠിക്കാൻ ശ്രമിക്കുക, അതിനോടനുസരിച്ച് ഇംപ്രൂവ് ആയി ഇവോൾവ് ആവുക. എവിടെയാണോ എത്തുന്നത് നമ്മളെ ഹാപ്പി ആയിരിക്കും.
0: അതായത് ഇൻഡയറക്ട്ലി തന്നെ ഒരുപക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നോ ഒരു സംവിധായകനൊക്കെ ആയിട്ട് അല്ലേ?
1: അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് എല്ലാവർക്കും,
0: അതെ ഞങ്ങൾ എന്തായാലും ഓൾറെഡി ഞെട്ടാൻ റെഡിയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ JK ഫയർ സ്റ്റോൺ ടയർസ്. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ JK ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
1: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
3: മാറാനായിട്ട്.
4: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യെസ് വി ആർ ബാക്ക് ഓൺ ദി ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ സുൽത്താൻ. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കേരളാസ് ഫേസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. യെസ് വി ആർ ബാക്ക് ഓൺ ദി ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ സുൽത്താൻ. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കേരളാസ് ഫേസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ചേട്ടാ, നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോയില് റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്, റെഡിയാണോ? അതായത് ഞാനിപ്പോ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് പെട്ടെന്ന് ഉത്തരം പറയാം.
1: ഓക്കെ.
0: ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷൂട്ട്
1: ഏതായിരുന്നു?
0: ഓക്കെ, ഷോർട്ട് ആഡ് ആണ്. ഓക്കെ, അടുത്തത് ചേട്ടന്റെ തന്നെ വ്ലോഗ്സിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ചേട്ടന്റെ തന്നെ ഒരു ഡയലോഗ് ഏതാണ്? അതെ തന്നെ, ആ ഒരു ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അടുത്തത്, ഫോണിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്ന ആപ്പ് ഏതാണ്?
1: യൂട്യൂബ്.
0: നെക്സ്റ്റ്, ലൈഫിൽ ഇതുവരെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം? ആലോചിക്കാൻ പറ്റില്ല, റാപ്പിഡ് ഫയർ ആണ്.
1: ഞാൻ ഒരു പ്രാവശ്യം ഒരു പാറ്റ തിന്നിട്ടുണ്ട്.
0: പാറ്റയോ?
1: റാപ്പിഡ് ഫയർ അല്ലേ, പാറ്റ തിന്നിട്ടുണ്ട്.
0: ഓക്കെ, പാറ്റ, പാറ്റയ്ക്ക് പാറ്റ. നെക്സ്റ്റ്, ഓണസദ്യ കഴിക്കാൻ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി? പെട്ടെന്ന് സണ്ണി ലിയോണി. ഓക്കെ, അടുത്തത്, ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ ഒരു ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും? റാപ്പിഡ് ഫയർ ആണ്. ഓക്കെ, അടുത്തത്, കാർത്തിക് സൂര്യയെ ഒറ്റ വാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാം?
1: ഡ്രീമർ.
0: ഓ, സീൻ, എല്ലാത്തിനും ആൻസർ റെഡിയാണ്. പക്ഷെ മണ്ടത്തരം കാണിച്ചതിൽ മാത്രം പാറ്റി തിന്നവരെ ഓടിപ്പോയി. അതെ അതെ, എന്തായാലും സംഭവം സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം.
1: ഇരുപത്തിയേഴ് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ ഏഴാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
3: ഓക്സിജനിലേക്ക്.
2: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രയവുമായി ഓക്സിജനിൽ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: യെസ് വി ആർ ബാക്ക് ഓൺ ദി ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ സുൽത്താൻ. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഒരുപാട് ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കേരളാസ് ഫേസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആങ്കർ എന്ന നിലയിൽ, ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകളാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരണം എന്ന് താല്പര്യപ്പെടുന്ന അങ്ങനത്തെ യുവാക്കളോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: ഇൻസ്റ്റന്റ് സക്സസ് ആഗ്രഹിച്ച് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കരുത്. ചിലപ്പോ അത് കിട്ടാതെ വരുമ്പോ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആയിപ്പോ. ഗ്രാജുവൽ ആയിട്ട് ഒരു ഓഡിയൻസ് ബേസ് ബിൽഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വരും. കീപ് ഓൺ ക്രിയേറ്റിംഗ് ടിൽ യു മീറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റ് എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ബ്ലോ അപ്പ് ആവുന്നത്, നിങ്ങൾ വൈറലാവുന്നത്, നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിച്ചേരുന്നത്. അതുവരെ കീപ് ട്രൈ.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഒരു ഡേ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്
1: ഒരുപാട് സന്തോഷം. ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരുടെ കൂടെയും സുൽത്താനയുടെ കൂടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, യു ആർ വെൽക്കം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: ഏവർക്കും വൈഎസ് ഹാർഡ്വെയർസ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഓണത്തിന്റെ അറിവുകൾ പതുക്കെ അടങ്ങുകയാണ്. തിരുവോണത്തിന്റെ തിരക്കിൽ നിന്നും അവിട്ടത്തിന്റെ ആവേശത്തിൽ നിന്നും മാറി ഈ ചതയരാത്രിയിൽ എത്തുമ്പോൾ വല്ലാത്തൊരു ശാന്തതയാണ് ചുറ്റും. പൂക്കളിലെ നിറങ്ങൾ മാഞ്ഞു തുടങ്ങാം. ഓണാരവങ്ങൾ നിലച്ചിട്ടുണ്ടാവും, പക്ഷേ ഹൃദയത്തിൽ അവശേഷിക്കുന്ന ഒരു ഓണമുണ്ട്. ഈ ദിവസം നമ്മോട് പറയുന്നത് വലിയൊരു ആഘോഷത്തിൻ്റെ അവസാനത്തെക്കുറിച്ചല്ല, മറിച്ച് അടുത്തൊരു വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. രാവുകൾ പകലിനേക്കാൾ സൗന്ദര്യമുള്ളത് അത് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴാണ്. ഈ രാത്രിയുടെ ഏകാന്തത്തിലും നിങ്ങളുടെ കൂട്ടിനായി നിശാഗന്ധിയുണ്ട്. തീരാത്ത ഓർമ്മകളുടെയും ഒരിക്കലും വാടാത്ത സ്നേഹത്തിൻ്റെയും പൂക്കാലവുമായി കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധി.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, ലൈഫിൻ്റെ തിരക്കുകളിലേക്ക് നമ്മൾ വളർന്നു പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ആ പഴയ തൊടിയിലെ പൂക്കളുടെ ഗന്ധമാണ്. ചതയമെത്തുമ്പോഴേക്കും വാടിത്തുടങ്ങുന്ന പൂക്കളങ്ങൾക്ക് ചുറ്റുപിരുന്ന് സങ്കടപ്പെട്ടിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്ക്. മുറ്റത്തെ മാവിൽ കെട്ടിയ ഊഞ്ഞാൽ അഴിച്ചു മാറ്റുമ്പോൾ മനസ്സിലെവിടെയോ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടിരുന്ന ആ പഴയ നാളുകൾ ഇന്ന് ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിൽ റെഡിമെയ്ഡ് പൂക്കളങ്ങൾ തീർക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് തിരികെ കിട്ടാത്ത ആ നഷ്ടപ്പെട്ട ബാല്യകാലത്തേക്കാണ്. എത്രയൊക്കെ മാറിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ആ ചതയരാത്രിയിലെ വാടിയ പൂക്കളുടെ ഗന്ധം നമ്മളെപ്പോഴും പഴയൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഓർമ്മകൾ അങ്ങനെയാണ്, അവയ്ക്കൊരിക്കലും വാർദ്ധക്യമില്ല, അവയെന്നും നമ്മിൽ പൂത്തു നിൽക്കും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഈ പ്രണയവും ഓണവും തമ്മിൽ വല്ലാത്തൊരു സാമ്യമുണ്ട്. രണ്ടും മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോടെ വന്നിരുന്നതാണ്. ഒരുമിച്ചുള്ള ആദ്യ ഓണം, നാടത്തോടെ കൈമാറിയ കോടിമുണ്ടകൾ, പരസ്പരം നോക്കിയിരുന്ന് കഴിച്ച സദ്യ, അങ്ങനെ എത്രയെത്ര പ്രണയസ്മരണകളാണ് ഓരോ ഓണവും ബാക്കിവെക്കുന്നത്. ഓണം കഴിഞ്ഞ് മടങ്ങുന്ന പ്രിയപ്പെട്ടവൻ്റെയോ പ്രിയപ്പെട്ടവളുടെയോ കയ്യിൽ പിടിക്കുമ്പോൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണമല്ലോ എന്നൊരു വിങ്ങൽ നെഞ്ചിലുണ്ടാവും. ഈ രാത്രിയിലെ ഇളം കാറ്റിന് പോലും ആ ഒരു വേദനയിൽ കുതിർന്ന നൊമ്പരമുണ്ട്. പ്രണയം എപ്പോഴും പൂർണ്ണമാവുന്നത് അതിൻ്റെ കാത്തിരിപ്പിലാണല്ലോ. ദൂരങ്ങൾക്കിടയിലും മനസ്സുകൊണ്ട് ഒന്നിച്ചിരിക്കുന്ന കാത്തിരിപ്പിൻ്റെ സുഖമറിയുന്ന എല്ലാ പ്രണയിതാക്കൾക്കുമായി ഈ രാത്രിയിലെ നിശാഗന്ധി സമർപ്പിക്കുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, സൗഹൃദങ്ങൾക്ക് അതിരുള്ള എന്ന് പറയുമ്പോഴും ഓണക്കാലത്ത് നാട്ടിലെത്താൻ കഴിയാതെ പോയ പ്രവാസി സുഹൃത്തുക്കളുടെ സങ്കടം നാം കാണാതെ പോകരുത്. ഒരുപക്ഷെ മരുഭൂമിയിലെ ചൂടിലോ മഞ്ഞു വീഴുന്ന വിദേശ രാജ്യങ്ങളിലോ ഇരുന്ന് അവർ ഈ നാട്ടിലെ ഓണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും. ഗ്രൂപ്പ് വീഡിയോ കോളുകളിൽ അവർ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ണുകളിലെ നനവ് നമ്മൾ തിരിച്ചറിയണം. ഒരുമിച്ച് പൂവെറുക്കാൻ പോയതും വടംവലിക്ക് തോളോട് തോൾ ചേർന്നതും അവർ ഈ രാത്രിയിൽ ഓർമ്മിച്ചെടുക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളില്ലാത്ത ഓണം അപൂർണമാണ്. എല്ലാ സൗഹൃദങ്ങളും ജീവിക്കുന്നത് ദൂരങ്ങളെ തോൽപ്പിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ജീവിതവും ഒരോണം പോലെയാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളോടെ, വലിയ ആവേശത്തോടെ നമ്മൾ ഓരോന്നിനെയും വരവേൽക്കും. എന്നാൽ എല്ലാം പെട്ടെന്ന് അവസാനിക്കുന്ന പോലെ തോന്നും. മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വന്ന് സ്നേഹം പങ്കുവെച്ച് മടങ്ങുന്ന പോലെ നമ്മുടെ ലൈഫിലും ചിലത് വരും, ഒത്തിരി സ്നേഹം തരും, പിന്നെ അപ്രതീക്ഷിതമായി മടങ്ങിപ്പോ. ആ മടങ്ങിപ്പോക്കുകളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നഷ്ടപ്പെട്ടവയോർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ ലഭിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് സന്തോഷിക്കാനാണ് ഓരോ ഓണവും നമ്മെ പഠിപ്പിക്കുന്നത്. കൊഴിഞ്ഞു പോകുന്ന ഓരോ പൂവിനും പറയാനുള്ളത് അത് നൽകിയ സൗരഭ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതവും അങ്ങനെയാട്ടെ. കടന്നുപോകുന്ന വഴികളിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്താൻ നമുക്കാവണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, രാത്രിയുടെ ഈ ആമത്തിൽ ഓണത്തിൻ്റെ ഓർമ്മകളും നമ്മെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. നാളത്തെ പ്രഭാതം മുതൽ നമ്മൾ വീണ്ടും പഴയ തിരക്കുകളിലേക്ക് മടങ്ങും. ഓഫീസിലെ ടാർഗറ്റുകൾ, യാത്രകൾ, ലൈഫിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ. എന്നാൽ മനസ്സിൽ ഈ രാത്രിയുടെ ഒരു കൊച്ചു പ്രകാശം എപ്പോഴും സൂക്ഷിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ, സങ്കടങ്ങൾ തോന്നുമ്പോൾ, വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയായി അത് നമ്മോടൊപ്പം ഉണ്ടാകണം. വസന്തം എന്നേക്കുമായി വിടവാങ്ങുന്നില്ല. അത് അടുത്ത വർഷവും വരുമെന്ന പ്രകൃതിയുടെ ഉറപ്പാണ് ഓരോ ഓണവും. ആ ഉറപ്പിൽ വിശ്വസിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി നമുക്ക് നാളെയുടെ പുലരിലേക്ക് നടന്നകല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: തിരുവോണത്തിനും അവിട്ടത്തിനും നിറഞ്ഞു നിന്ന ബഹളങ്ങൾക്കും ചിരികൾക്കും ശേഷം തറവാട്ട് വീടുകൾ വല്ലാത്തൊരു നിശബ്ദതയിലേക്ക് വീഴുന്ന ദിവസമാണ് ചതയം. മുറ്റത്തെ ഊഞ്ഞാലുകൾ അഴിച്ചു മാറ്റുമ്പോഴും അവധി കഴിഞ്ഞ് പടിയിറങ്ങിപ്പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം അകലുമ്പോഴും ആ പഴയ വീടിൻ്റെ ഉമ്മറത്ത് വല്ലാത്തൊരു ശൂന്യത തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. മക്കളുടെയും കൊച്ചുമക്കളുടെയും വരവും കാത്ത് ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന അച്ഛനമ്മമാർ ബാക്കിയായ പായസത്തിൻ്റെ മധുരത്തേക്കാൾ അവർ അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ ഓർമ്മകളിലാകും ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത്. പൂമുഖത്തെ വാടിയ പൂക്കളം നോക്കി അവർ നെടുവേർപ്പെടുമ്പോൾ അടുത്ത ഓണക്കാലത്തേക്കുള്ള അവരുടെ വലിയൊരു കാത്തിരിപ്പ് അവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ എത്ര ദൂരേക്ക് പറഞ്ഞാലും ലൈഫിൻ്റെ വേരുകൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഈ ബന്ധങ്ങളിലെ ആ സ്നേഹത്തിലാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഓരോ യാത്രയ്ക്കും ഒരു അവസാനമുണ്ട്. നിശാഗന്ധിയുടെ ഈ ഓണപ്പതിപ്പും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപിടി നല്ല ചിന്തകൾ ബാക്കി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് കൂടുതൽ സ്നേഹിക്കാനും പിണങ്ങി നിൽക്കുന്നവർക്ക് ഇണങ്ങാനും ഒറ്റയ്ക്കായി പോയവർക്ക് കൂട്ടായി മാറാനും ഈ രാത്രി ഒരു നിമിത്തമാകട്ടെ. ഓണത്തിൻ്റെ എല്ലാ നന്മകളും നിറഞ്ഞ, സ്നേഹത്തിൻ്റെ വെളിച്ചം പരത്തുന്ന നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് നിശബ്ദമായി കണ്ണുകളടയ്ക്കാം. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

മിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി

കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിടത്തി മൃഗത്തി ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു